ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 31, കൊല്ലവർഷം 1201, കർക്കടകം 6, 2026 ജൂലൈ 22 ബുധനാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആറുപത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ദന്തചികിത്സാ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ കെ എ ഹാഷ്മി സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര പരിചരണം ആയുർവേദ വീക്ഷണത്തിൽ പെരിന്തൽമണ്ണ പ്രസിഡന്റ്സ് പോസ്റ്റ് നേറ്റൽ ആയുർ കെയറിലെ കൺസൾട്ടന്റ് ഫിസീഷ്യൻ ഡോ സജന നവാസ് സംസാരിക്കുന്നു.

ഇതിന് ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം, ചൊല്ലുന്നത് എൻ ചെല്ലപ്പൻ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസെൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാപവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മഞ്ചേരി നഗരസഭയുടെ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം കേശവൻ നായർ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈമഴി. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 4:24. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: അറിയാതെ നിൽക്കുമെങ്കിലും അടുത്ത നിമിഷം എന്താണ് പറഞ്ഞതെന്ന് നാം ആരായുകയും നിറഞ്ഞ സന്തോഷത്തോടെ അത് അയാൾക്ക് നൽകുകയും ചെയ്താൽ അയാളുടെ ചിന്താഗതിയെ നാം അളക്കേണ്ടതില്ല. നൽകുക കർണനെപ്പോലെ. നിസ്വാർത്ഥതയുടെ ലേബലിൽ നടത്തപ്പെടുന്ന സേവനങ്ങൾ പലതും സ്വാർത്ഥതയെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് അല്പം വൈകിയാണെങ്കിലും ജനം മനസ്സിലാക്കും. ജനാധിപത്യ യുഗത്തിൽ രാഷ്ട്രീയ വിശകലനം പൗരന് അത്യാവശ്യമാണ്. അത് സ്വയം ഉപയോഗിക്കുക പല പൊതുവേദികളിലും രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. കാരണം വ്യക്തം, ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ബോംബിങ്ങിനേക്കാൾ മാരകമായ അപകടങ്ങൾക്ക് അത് വഴിവെക്കും. അതേ കാര്യങ്ങൾ സൗഹൃദ സംഭാഷണമായി മാറ്റിക്കൂടെ? ഊണ് കഴിഞ്ഞ് ഇല കളയുന്ന ലാഘവത്തോടെ അതെല്ലാം അവിടെ കളഞ്ഞ് സുന്ദരമായി കൈകൊടുത്ത് പിരിഞ്ഞാൽ ആർക്കും താൻ പറഞ്ഞ കേമത്തമോർത്ത് ഊറ്റം കൊള്ളേണ്ടി വരില്ല. ഭരണതലത്തിലേക്ക് നേട്ടവും കോട്ടവും ചൂണ്ടിക്കാട്ടി കുറിപ്പുകൾ അയക്കുകയും കൂടി ചെയ്താൽ സംഘടനാ പ്രവർത്തനം ശ്ലാഘനീയമാകും. സംഘടനകൾ ഒരിക്കലും സംഘട്ടനത്തിനുള്ള വേദിയായി മാറുകില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയത്തെ ചെറുപ്പം മുതൽ വിശകലനം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. അങ്ങനെയായാൽ ഇന്ന് വിദ്യാലയങ്ങളിൽ കുട്ടികൾ മൂലമുണ്ടാകുന്ന വിപത്തുകൾ ഇല്ലാതാകും. രാഷ്ട്രീയാന്ധത ബാധിച്ച മുതിർന്ന തലമുറ ഇളം തലമുറയെ അതിൽ നിന്നും സ്വതന്ത്രമാക്കുക. വോട്ട് ചെയ്യേണ്ട ഘട്ടത്തിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഈഗോയുടെ ദീപന്തം കത്തിക്കാതെ നിസ്വാർത്ഥമായ സ്വാർത്ഥത അപ്പോൾ നാം അനുഭവിക്കും.
1: എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9447323169. നമ്പർ ആവർത്തിക്കാം, 9447323169. സുഭാഷിതം. ഇന്ന് രാവിലെ 7:10 കേൾക്കാം ആരോഗ്യജാലകം. ദന്തചികിത്സാ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ കെ എ ഹാഷ്മി സംസാരിക്കുന്നു ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 14:10. ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പാരായണം.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം, 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1802 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്രഫലം, 1 ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിറ്റ്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലുകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
3: രാമായണ പാരായണം 6ാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമ അഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

0: രാമായണ പാരായണം 6-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:54:57.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1-6-5-2-7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48. ട്രെയിൻ നമ്പർ 1-6-3-0-8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:53 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. ചരിത്രപഥം.
1: ഇന്ന് ജൂലൈ 22. ചരിത്രത്തിൽ ഇന്നാണ് 1937 കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്തരിച്ചത്. കേരളത്തിലെ ഐതിഹ്യ കഥകൾ 8 ഗ്രന്ഥങ്ങളിലായി സമാഹരിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല മലയാളത്തിലെ എക്കാലത്തെയും ആശയസമ്പത്താണ്. ഭാഷാപോഷണിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച ഐതിഹ്യമാല റെഡ്യാർ പ്രസ് എന്ന പ്രസാധകരാണ് 8 വാല്യങ്ങളായി അച്ചടിച്ചത്. 8 പുസ്തകങ്ങളിലും കൂടി 126 കഥകളുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും നിത്യകൗതുകമാണ്.
2: ചരിത്രപഥം.

നോവൽ വായന യോസേ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാരം ഓറഞ്ച് മരം നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ. ഇന്ന് രാവിലെ 7:15 യോസേ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

ഇന്ന് രാവിലെ 7:40 കേൾക്കാം ആയുരാരോഗ്യം. പ്രസവാനന്തര പരിചരണം ആയുർവേദ വീക്ഷണത്തിൽ പെരിന്തൽമണ്ണ പ്രസിഡന്റ്സ് പോസ്റ്റ് നേറ്റൽ ആയുർകെയറിലെ കൺസൾട്ടന്റ് ഫിസീഷ്യൻ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു.

ഇന്ന് രാവിലെ 7:45 കാവ്യധാരയിൽ പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലാപനം എൻ ചെല്ലപ്പൻ.

ഇന്ന് രാവിലെ 8:30 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മഞ്ചേരി നഗരസഭയുടെ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം കേശവൻ നായർ. ഇന്ന് രാവിലെ 8:30 എന്റെ ഗാനം പരിപാടിയിൽ മഞ്ചേരി നഗരസഭയുടെ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം കേശവൻ നായർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: കേരളത്തിന്റെ സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ 5 പുതിയ വിളയിനങ്ങൾ പുറത്തിറക്കി. KAU തേജസ്വിനി എന്ന മുളകിനം, ബ്രഹ്മി ഇനമായ KAU മേധ, KAU സൗഗന്ധിക എന്ന രാമച്ചം, KAU കൊച്ചിൻ പ്രൈഡ് എന്ന ഇഞ്ചി വിഭാഗം, മഞ്ഞൾ ഇനമായ KAU ഗോൾഡൻ ഫിംഗർ എന്നിവയാണ് വിളയിനങ്ങൾ. മുളകിനമായ KAU തേജസ്വിനി കുറ്റിച്ചെടിയായി വളരുന്നതും നീളമുള്ള കൈകൾ തരുന്നതുമാണ്. ഉയർന്ന വിളവ് നൽകുന്നതായ ഈ ഇനം കേരളത്തിൽ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. ഇതിന്റെ കായ്കൾക്ക് കൂടുതൽ തൂക്കവും നീളവും ഉണ്ട്. ഇടത്തരം എരിവുള്ള ഈ ഇനത്തിന് വൈറസ് രോഗങ്ങളെയും വാട്ടരോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഹെക്ടറിന് ശരാശരി 32.50 ടൺ ആണ് ഇതിന്റെ വിളവ്. ബ്രഹ്മി ഇനമായ KAU മേധ പ്രധാനമായും മധ്യ കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. മികച്ച ഉൽപാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉയർന്ന അളവിൽ എസൻഷ്യൽ ഓയിൽ അടങ്ങിയ ഒരു രാമച്ച ഇനമാണ് KAU സൗഗന്ധിക. മികച്ച വളർച്ച, കൂടുതൽ തൈകൾ പൊട്ടാനുള്ള ശേഷി, ഉയർന്ന വേര് ഉൽപാദനം, കൂടുതൽ എണ്ണയുടെ അളവ് എന്നിവയും ഇതിനുണ്ട്. ഇഞ്ചി ഇനമായ KAU കൊച്ചിൻ പ്രൈഡ് ഉയർന്ന അളവിൽ സിഞ്ചിബെറിൻ അന്നജം

0: മികച്ച വിളവ് എന്നിവയോടൊപ്പം കൊച്ചിൻ ഇഞ്ചിയുടെ തനതായ എരിവും മണവും ഇതിനുണ്ട്. ഇത് ഇഞ്ചിയുടെ റൈസോം റോട്ട് എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നു. തെങ്ങിൻ തോപ്പുകളിൽ തനിവിളയായോ ഇടവിളയായോ ഇത് വളർത്താം. KAU ഗോൾഡൻ ഫിംഗർ എന്ന മഞ്ഞളിനം ഉയർന്ന കുർക്കുമീൻ, അതായത് 8.65% കുർക്കുമീൻ അടങ്ങിയ ഒരു തനത് ആലപ്പി ഫിംഗർ മഞ്ഞളാണ്. ഇതിന് ഉയർന്ന വിളവും ഉള്ളിൽ നല്ല കടും ഓറഞ്ച് നിറവുമാണ്. വിളക്കാലം 240 മുതൽ 250 ദിവസങ്ങളാണ്. കഴിഞ്ഞ മാസം കാർഷിക ഉൽപ്പാദക കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയാണ് പുതിയ ഇനങ്ങൾ പുറത്തിറക്കിയത്. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555-0424.
3: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.

0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റിഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോമ്പാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
4: പാറ്റ് സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം. വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ വിലക്ക് നിലനിൽക്കവേ സിറ്റിംഗ് നടത്തി വഖഫ് ബോർഡ്. സിക്കിമിൽ തുരങ്കത്തിൽ വാതക സ്ഫോടനം, 20 മരണം. കോട്ടയം സ്വദേശിയടക്കം 6 പേരെ കാണാതായി. വന്യജീവി ആക്രമണം. നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി. മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്നതും മൂലം ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB. ഗാസയെ പകുത്ത് മതിൽ നിർമ്മിച്ച് ഇസ്രയേൽ. 10-ാം ദിവസവും ഇറാന്റെ തുറമുഖങ്ങളിൽ ബോംബിട്ട് US. ഹോർമൂസിൽ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം. ബഹ്റൈനിലും കുവൈത്തിലും തുടർച്ചയായ ആക്രമണം. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ മുതൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കും. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം.
0: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റിഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ.

0: ഇതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലേ ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
2: സ്വർണം പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,39,800 രൂപ. വെള്ളി കിലോയ്ക്ക് 2,24,000. റബ്ബർ കോട്ടയത്തെ വില RSS 4 28,200, RSS 5 27,800.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അണിയാത്ത വളകൾ, പാടിയത് S. ജാനകി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AT ഉമ്മർ.

ഇന്ന് രാവിലെ 7:15 യോസേ മൌരോ ദേവാസ് കോൺസ്ലോസ് എഴുതിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇന്ന് രാവിലെ 7:15.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 43:05. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോകല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും

ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാ ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MPമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8ാമത് യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി Dr. S. ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി N. ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4ാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു P. അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി

0: രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർ കുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 14 സെക്കൻഡ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും FM ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കൊമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG, PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയായ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഗേറ്റ് 2027 February 6, 7, 13, 14, 20, 21 തീയതികളിൽ നടത്തും. https://gate2027.iitm.ac.in എന്ന വെബ്സൈറ്റ് വഴി അടുത്ത മാസം 14 മുതൽ September 21 വരെ അപേക്ഷിക്കാം. 2000 രൂപയാണ് ഒരു വിഷയത്തിൽ പരീക്ഷ എഴുതുന്നതിനുള്ള അപേക്ഷാ ഫീ. വനിതകൾ, പട്ടികജാതി, പട്ടികവർഗം, ഭിന്നശേഷി വിഭാഗക്കാർക്ക് 1000 രൂപ. September 21 കഴിഞ്ഞാൽ 500 രൂപ അധികം അടച്ച് 30 വരെ അപേക്ഷിക്കാം. കേരളത്തിൽ 21 സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് പരമാവധി 2 വിഷയങ്ങൾക്ക് വരെ അപേക്ഷിക്കാം. ഫലം വന്ന് 3 വർഷം വരെ ഗേറ്റ് സ്കോറിന് കാലാവധിയുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ, ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത +2. രജിസ്റ്റർ

0: ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തണം. ഫോൺ നമ്പറുകൾ 6282841772, 859011868. നമ്പറുകൾ ആവർത്തിക്കാം: 62 82 84 17 72, 85 90 11 86 98. ആറാം സെമസ്റ്റർ ബി ആർക്ക് മെയ് 2026, ഏപ്രിൽ 2026 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് 29 വരെ അപേക്ഷിക്കാം. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 59:24. ഇനി 7 മണിക്ക് കേൾക്കാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ.

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്, ജീവിച്ചു ഭൂമിയിൽ വാഴുകുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലത്. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്.

0: എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽപ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന്, കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ. രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ചിന്താവിഷയം: അനുസരണ, സന്നദ്ധത, ലക്ഷ്യത്തിനോടുള്ള താത്പര്യം എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സ്വാമി വിവേകാനന്ദൻ. അനുസരണ, സന്നദ്ധത, ലക്ഷ്യത്തിനോടുള്ള താത്പര്യം എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
3: ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ചോദ്യം: ശരീരത്തിന്റെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് പൂമ്പാറ്റകൾ രുചി അറിയുന്നത്? ചോദ്യം വീണ്ടും പറയാം. ശരീരത്തിന്റെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് പൂമ്പാറ്റകൾ രുചി അറിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പതിവ് പോലെ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
6: പ്രായോജകർ:
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: ഇനി കേൾക്കാം.
7: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
4: പ്രായോജകർ:
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്.

പാതിയുറക്കത്തിൽ പടിപ്പുരവാതിലിൽ പ്രണയാർദ്രമെന്നെ വിളിച്ചതാരോ. എൻ ശ്രീകാന്ത് ആലപിച്ച ഗാനം. രചന എം കെ ശ്രീകുമാർ. സംഗീതം കെ പി എസ് സി ചന്ദ്രശേഖരൻ.

0: എം കെ ശ്രീകുമാറിന്റെ വരികൾക്ക് കെ പി എസ് സി ചന്ദ്രശേഖരൻ ഈണം നൽകി എൻ ശ്രീകാന്ത് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
8: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: ഇനി
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
11: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ഫോൺ 0499332622.
11: എന്താ മാഷേ, സുഖല്ലേ?
13: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ച ശക്തി കുറഞ്ഞു വരിക.
11: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ

0: ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
1: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
0: ഫോൺ 0499332622. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
1: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ദന്തചികിത്സാ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ. സംസാരിക്കുന്നത് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
3: പൊതുവെ നമുക്കറിയാം, ഹൃദ്രോഗം അല്ലെങ്കിൽ നല്ല ബി പി ഉള്ള ആളുകളിൽ, ഹൃദയ ശാസ്ത്രക്രിയ കഴിഞ്ഞ ആളുകൾ, നമുക്ക് ബൈപ്പാസ് ആയിരിക്കാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം തുടങ്ങിയ ചികിത്സയെല്ലാം എടുക്കുന്നവരിൽ ദന്തചികിത്സയ്ക്ക് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ എന്നുള്ള സംശയം സ്ഥിരമായിട്ട് പേഷ്യൻസ് ചോദിക്കുന്നതാണ്. മനസ്സിലാക്കേണ്ടതൊന്നേ ഉള്ളൂ, നിങ്ങൾ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഡ്രഗ്ഗുകൾ, ഈ മരുന്നുകൾ കഴിക്കുന്നവരിൽ ഒരുപക്ഷെ പല്ലെടുത്തു കഴിഞ്ഞാൽ രക്തം നിൽക്കില്ലേ എന്നുള്ള സംശയമാണ് ഒരുപാട് രോഗികൾക്കുള്ളത്. മനസ്സിലാക്കേണ്ടത്, ചില കേസിൽ മാത്രമേ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഒക്കെ ഈ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് നിർത്തിക്കൊണ്ട് പല്ലെടുക്കാൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ബാക്കി 90% കേസുകളിലും നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഇത്തരം ചികിത്സയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ദന്ത ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിന്റെ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ ചില കേസിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഒരു 6 മാസത്തിന്റെ ഇടയ്ക്കൊക്കെ പല്ലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ അല്ലെങ്കിൽ 1 കൊല്ലമോ 2 കൊല്ലമോ വരെ കഴിയുന്നതുവരെ അത്രയും കാലം പല്ലുവേദന സഹിച്ചു പോകണമെന്നില്ല. അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിൻ്റെയും ഡെന്റിസ്റ്റിൻ്റെയും 2 ഒപ്പീനിയൻ എടുത്തുകൊണ്ട് രണ്ടുപേരുടെയും ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് അതിന് പരിഹാരം കാണാവുന്നതാണ്. അത്യാധുനിക ചികിത്സയുടെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതികളാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് എന്നൊക്കെ പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ്, ബ്ലീച്ചിങ് എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഈ വെനീറിങ്ങും സ്മൈൽ ഡിസൈനിങ്ങും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ചെറിയ വിടവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ, പല്ലിൻ്റെ ആകൃതിയിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ചിരി നന്നാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, സ്മൈൽ ഡിസൈനിങ്ങും വെനീറിങ് പോലെയുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചിരി നന്നാക്കാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, എല്ലാ ചികിത്സകളിലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ കംപ്ലയിൻസിനും പരിഹാരമായിട്ട് വെനീറിങ്ങും സ്മൈൽ ഡിസൈനിങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ദന്ത ഡോക്ടറോട് പറയുകയും ഇത് ഇതിനെക്കുറിച്ചുള്ളൊരു സംശയ നിവാരണമായിട്ട് നിങ്ങൾക്ക് ദന്ത ഡോക്ടറോട് ചോദിക്കുകയും നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രവും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻസിൻ്റെ അടിയിൽ വരുന്നതാണ്. ഓരോ ചികിത്സയ്ക്കും അതിൻ്റെതായ പോസിറ്റീവ് വശവും അതിൻ്റെ നെഗറ്റീവ് വശവുമുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യവും നിങ്ങൾ ദന്ത ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ ചികിത്സ ചെയ്യാൻ തീരുമാനിക്കേണ്ടതാണ്.
2: ദന്തചികിത്സാ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0499332622.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
1: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
1: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
10: യോസി മൗരോദി വാസ്കോൺസെലസ് എഴുതി. VM ഗിരിജ പരിഭാഷപ്പെടുത്തിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ബ്രസീലിയൻ നോവലിനെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇന്ന് നോവൽ വായനയിൽ. നോവൽ വായിച്ച് അവതരിപ്പിച്ചത് ബോബി. സ്മിത നിലമ്പൂർ.
11: മഞ്ചേരി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന നോവല് ഞാൻ മുടങ്ങാതെ കേൾക്കാറുണ്ട്. ഒരു ബ്രസീലിയൻ നോവലായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നോവല് കേൾക്കുന്നത്. എന്നിരുന്നാലും നന്നായിട്ടുണ്ട്, നല്ല അവതരണമാണ്. ബോബി സാറ് നന്നായിട്ട് അവതരിപ്പിച്ചു.

0: പിന്നെ ദാരിദ്ര്യവും അവഗണനയും ഒക്കെ നിറഞ്ഞ ജീവിതത്തിലെ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വിരിയുന്ന സ്നേഹവും സ്വപ്നങ്ങളും ചേർത്ത് ആത്മബന്ധങ്ങളൊക്കെ ഉള്ള ഒരു വേദനകളൊക്കെ ഉള്ള മനോഹരമായ ഒരു കഥയാണ് ഇത്. കുട്ടിയുടെ 5 വയസ്സായ സെസ എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെ ഓടിക്കളിക്കുകയാണ്. വളരെയധികം മനോഹരമായിട്ട് ബോബി സാർ ഇത് അവതരിപ്പിച്ചു. പിന്നെ ഇത് വിവർത്തനം ചെയ്ത് ഗിരിജാ മാഡവും വളരെയധികം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ കഥ പോകുന്നത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സെസയാണെങ്കിലും പിങ്കി എന്ന് പറയുന്ന ആ ഓറഞ്ച് മരം, വിഷമങ്ങളും ഏകാന്തതകളും ഒക്കെ ആ കുട്ടിയുടെ മനസ്സിലെ ഒരു കൂട്ടായിട്ട് ഈ ഓറഞ്ച് മരം നിലകൊള്ളുന്നുണ്ട്. പിന്നെ വളരെയധികം ഭംഗിയായിട്ട് സാർ ഇത് വായിച്ച് അവതരിപ്പിച്ചു. ഇത്തരത്തിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു നോവല് മഞ്ചേരി നിലയത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും മഞ്ചേരി നിലയത്തിനും അത് അവതരിപ്പിച്ച ബോബി സാറിനും എല്ലാവർക്കും സ്നേഹാശംസകളും നേരുന്നു. അതുപോലെ ഇനിയും നല്ല നോവലുകളുമായിട്ട് മുന്നോട്ട് പോവാൻ മഞ്ചേരി ആകാശവാണിക്ക് കഴിയട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു.
1: മേലാറ്റൂർ ചോലക്കുളത്തു നിന്നും സരോജിനി.
2: ജോസെ മൗറോ വാസ്കോൺസെലോസിന്റെ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന മനോഹരമായ നോവല് ഞാൻ കേട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ജോസെയുടെ നിഷ്കളങ്കമായ ചിന്തകളും സാങ്കല്പിക ലോകവും എത്ര ഭംഗിയായിട്ടാണ് ബോബി സാർ അവതരിപ്പിച്ചത്. ഇനിയും ഇതുപോലുള്ള നല്ല നോവലുകൾ അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട മഞ്ചേരി എഫ്എമ്മിന് സാധിക്കട്ടെ. ബോബി സാറിനും വി എം ഗിരിജ മാഡത്തിനും മഞ്ചേരി എഫ്എമ്മിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം മഞ്ചേരി എഫ്എമ്മിന് ഉണ്ടാവട്ടെ.
1: രവീന്ദ്രൻ നായർ, മുണ്ടൂര്.
3: നോവല് വളരെ ഭംഗിയായിരുന്നു. കുഴപ്പമില്ലാതെ വായന ഭവിഷ്യന്റെ വായന അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നാലത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നോവല് മാക്സിമം വളരെ ഒരു നല്ല രീതിയിലാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. മഞ്ചേരി എഫ്എമ്മാണ് ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മിക്കവാറും ആ ഒരു സ്റ്റേഷന്റെ പ്രോഗ്രാം മാത്രമേ കേൾക്കാം. അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേരിടും. അതേപോലെ തന്നെ ഇനിയുള്ള നോവലുകൾ അവതരിപ്പിക്കാൻ മഞ്ചേരി എഫ്എമ്മിനോടും അവിടുത്തെ എല്ലാ പ്രവർത്തകരോടും.
1: യോസെ മൗരോദേ വാസ്കോൺസെലോസ് എഴുതി, വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ബ്രസീലിയൻ നോവലിനെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. നോവൽ വായിച്ച് അവതരിപ്പിച്ചത് ബോബി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
5: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
1: മലപ്പുറം ജില്ലയിലെ തിരുവാലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് ഒപിയിൽ ഡോക്ടറുടെ താത്കാലിക നിയമനത്തിനായി ഇന്ന് രാവിലെ 10 മണിക്ക് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖം നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖാന്തരമാണ് നിയമനം. താത്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MBBS സർട്ടിഫിക്കറ്റ്, SSLC, ആധാർ കാർഡ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04931 2485. നമ്പർ ആവർത്തിക്കാം, 04931240025. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ വിവിധ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ.

ഓഫീസർ, ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികകളിലാണ് ഒഴിവ്. മെഡിക്കൽ ഓഫീസർ യോഗ്യത മോഡേൺ മെഡിസിനിൽ ബിരുദവും TCMC അല്ലെങ്കിൽ കേരള മെഡിക്കൽ കൌൺസിൽ സ്ഥിര രജിസ്ട്രേഷൻ. അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ MHA അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ MSc ബിരുദവും ഹോസ്പിറ്റൽ ക്വാളിറ്റി അഷുറൻസിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 40 വയസ്സ്. ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. RCI രജിസ്ട്രേഷനും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 40 വയസ്സ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 40 വയസ്സ്. പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ MBBSഉം കൌൺസിൽ രജിസ്ട്രേഷനും 1.5 മാസത്തെ ബി സി

0: ഓഫീസർ MBBSഉം കൌൺസിൽ രജിസ്ട്രേഷനും ഒന്നര മാസത്തെ BCCPM സർട്ടിഫിക്കറ്റ് നിർബന്ധം. പ്രായപരിധി 67 വയസ്സ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ +2 അല്ലെങ്കിൽ VHSC ബയോളജി ഗ്രൂപ്പ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സ്. www.arogyakeralam.gov.in ഇന്ന് വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0491-2504-695. നമ്പർ വീണ്ടും പറയാം, 0491-2504-95. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ നിയമിക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പരിശീലന കാലാവധി 1 ഒരു ഒഴിവാണുള്ളത്. സിവിൽ, കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബ്രാഞ്ചുകളിൽ ബിടെക് ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0491-3522-360. നമ്പർ ആവർത്തിക്കാം, 0491-3522-360.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 40 സെക്കൻഡ്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയക്കു ലേക്കർ ബൽക്കി ഇസ് വിഷയക്കെ സാത് സംബന്ധിത അന്യ സഭി വിഷയക്കോ വിസ്തൃത ചർച്ചക്കു ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കി നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയക്കെ ലേക്കർ കെ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകെ ഖിലാഫ് കഡി സേ കഡി കാർവായി കി ജായേഗി ഓർ ഹം അപ്നേ ബച്ചോക്കെ സാത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സമാജ്വാദി

0: പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
2: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ

0: യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
1: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 കഴിഞ്ഞ് 35:18.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
4: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
3: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999530862.
5: ഇന്നത്തെ ഗാനം.
6: ഇന്ന് ജൂലൈ 22, KTS പടന്നയിൽ ചരമദിനം. 88 വർഷത്തെ ജീവിതം മുഴുവൻ ചിരിയായി മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു നിഷ്കളങ്ക മനസ്സ്. ഒരു കുഞ്ഞിന്റെ അതേ നിഷ്കളങ്കതയായിരുന്നു ആ മുഖത്തും. അതുകൊണ്ടാവാം ആ ചിരി മലയാളികളുടെ മനസ്സിൽ ഇത്രമേൽ പതിഞ്ഞത്. ദാരിദ്ര്യം കാരണം ചെറുപ്പത്തിലെ പഠനം നിർത്തേണ്ടി വന്നിട്ടും കോൽക്കളിയിലൂടെയും നാടകത്തിലൂടെയും കലാജീവിതം കെട്ടിപ്പടുത്ത അദ്ദേഹം 50 വർഷത്തോളം അരങ്ങിൽ നിറഞ്ഞു നിന്നു. 1995 സിനിമയിലേക്ക് കടന്ന KTS പടന്നയിൽ 2 പതിറ്റാണ്ടോളം നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ 60-ലധികം സിനിമകളിലും 100-ലധികം ടെലിവിഷൻ ഹാസ്യ പരമ്പരകളിലും അഭിനയിച്ചു. അനിയൻ ബാവ, ചേട്ടൻ ബാവ, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, കുഞ്ഞിരാമായണം, അമർ അക്ബർ അന്തോണി, രക്ഷാധികാരി ബൈജു തുടങ്ങിയവയിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ എന്നും ഓർക്കുന്നവയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കൊപ്പം കേൾക്കാം അദ്ദേഹം അഭിനയിച്ച കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഋതു പത്തൂർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: പ്രസവാനന്തര പരിചരണം ആയുർവേദ വീക്ഷണത്തിൽ സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ പ്രസിഡന്റ്സ് പോസ്റ്റ്നേറ്റൽ ആയുർ കെയറിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ സജ്ന നവാസ്.
8: ലോകത്ത് ഏറ്റവും മഹത്തായ പ്രകൃതി ധർമ്മമാണ് പ്രസവം. പ്രസവശേഷമുള്ള ആദ്യ 6 ആഴ്ച അല്ലെങ്കിൽ 1.5 മാസക്കാലം സൂതികാകാലം അഥവാ പോസ്റ്റ്നാറ്റൽ പീരീഡ് എന്നും പ്രസവിച്ച സ്ത്രീയെ സൂതിക എന്നും പറയുന്നു. ആയുർവേദത്തിൽ സൂതികയുടെ പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ അവളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രസവശേഷം സമയത്തുണ്ടാകുന്ന പലവിധ ക്ലേശങ്ങൾ, പേശികൾക്കുണ്ടാകുന്ന അയവ്, ഉദരഭാഗത്തെ മാറ്റങ്ങൾ തുടങ്ങിയ പല ശാരീരിക, മാനസിക, വൈകാരിക മാറ്റങ്ങളിൽ നിന്ന് പൂർവ്വസ്ഥിതി കൈവരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. എന്നാൽ പ്രസവരക്ഷ ആവശ്യമാണോ? പ്രസവരക്ഷ ചെയ്താൽ അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പലരുടെയും സംശയങ്ങളാണ്. യഥാർത്ഥത്തിൽ അത്തരം സംശയങ്ങൾക്ക് പ്രധാന കാരണം പഴയ പ്രസവരക്ഷാരീതികൾ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രസവരക്ഷ എന്നുള്ളത് കേവലം എണ്ണ തേച്ച് തിളച്ച വെള്ളത്തിൽ കുളിച്ച് ഒരുപാട് ഭക്ഷണം, ലേഹ്യം, മറ്റു മരുന്നുകളും കഴിച്ച് വണ്ണം വെപ്പിച്ച് നടക്കാനോ അനങ്ങാനോ സമ്മതിക്കാതെയുള്ള ഒരു ചിത്രമായിരിക്കും പലരുടെയും മനസ്സിൽ രൂപപ്പെടുന്നത്. മിക്കവാറും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അല്ലാതെ ആയമാരുടെ മറ്റും സ്വന്തം ഇഷ്ടപ്രകാരം വൈദ്യശാലകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ തെറ്റായ ഡോസിലുള്ള മരുന്നുകളും, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ദഹനക്കേടുണ്ടാക്കുന്ന വിധം

0: അമിതമായി ഭക്ഷണം നൽകുക, വൃത്തിയില്ലാതെ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുക തുടങ്ങിയവ കാണുന്നു. ഇതുവഴി ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ പ്രസവരക്ഷ ചെയ്യുമ്പോൾ പ്രസവരക്ഷ പ്രസവശിക്ഷയായി അനുഭവപ്പെടാം. എന്താണ് യഥാർത്ഥത്തിൽ പ്രസവരക്ഷ എന്ന് നോക്കാം. ആയുർവേദം പ്രസവരക്ഷയെ ഒരു ചികിത്സ എന്ന രീതിയിൽ മാത്രമായി കാണുന്നില്ല. ശരീരം, മനസ്സ്, ആഹാരം, ജീവിതശൈലി എന്നിവയെ സമന്വയിപ്പിച്ചുള്ള ഒരു സമഗ്ര പരിചരണമായിട്ടാണ് കാണുന്നത്. പ്രസവം കഴിഞ്ഞു എന്നതുകൊണ്ട് സ്ത്രീ ശാരീരികവും മാനസികവുമായി പൂർണമായും ആരോഗ്യവതിയായി എന്ന് പറയാനാകില്ല. പ്രസവത്തിന് മുൻപും പ്രസവ സമയത്തും എത്രത്തോളം പ്രാധാന്യത്തോടെയാണോ നമ്മൾ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ പ്രസവാനന്തര ദിവസങ്ങളിലും അമ്മയ്ക്കും കുഞ്ഞിനും ശാസ്ത്രീയമായ പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തര ശാരീരിക മാനസിക ഫലം പ്രദാനം ചെയ്ത് ഗർഭാശയ ശുദ്ധി വരുത്തി മുലപ്പാൽ വർദ്ധിപ്പിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം പകരുക എന്ന ലക്ഷ്യം പ്രസവാനന്തര ചികിത്സയ്ക്കുണ്ട്. ഓരോ സൂതികയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് സുഖം പ്രാപിക്കാൻ എടുക്കുന്ന സമയത്തിൽ മാറ്റങ്ങളുണ്ടാകാം. പ്രസവശേഷമുള്ള പരിചരണത്തിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം, ആവശ്യത്തിന് വിശ്രമം, വ്യായാമം, ശുചിത്വം എന്നിവ ഉൾപ്പെടുന്നു. ശാസ്ത്രീയമായി ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന പ്രസവരക്ഷാ പരിചരണം അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതോടൊപ്പം പ്രസവാനന്തര പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും.
1: പ്രസവാനന്തര പരിചരണം ആയുർവേദ വീക്ഷണത്തിൽ ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ പ്രസിഡൻസ് പോസ്റ്റ്നേറ്റൽ ആയുർ കെയറിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ സജ്ന നവാസ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യോ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ,
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: സമയം 7 കഴിഞ്ഞ് 45:40.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
10: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
11: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
10: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
9: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
12: ആകാശവാണി 102.7 മഞ്ചേരി FM.
13: കാവ്യധാര,
14: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
15: പി ഭാസ്കരൻ രചിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് ഇന്ന്. ചൊല്ലുന്നത് എൻ ചെല്ലപ്പൻ.

ളം ഹൃദയത്തിൽ വഴിയുന്ന വിപ്ലവ വീര്യബോധം, മിഴികളിൽ ആവേശത്തെളിനാളം ഹൃദയത്തിൽ വഴിയുന്ന വിപ്ലവ വീര്യബോധം. പുതിയതാം ദേശാഭിമാനത്താൽ നുരകുത്തും ചുടുചോരയുടനീളം നാടികളിൽ, പുതിയതാം ദേശാഭിമാനത്താൽ നുരകുത്തും ചുടുചോരയുടനീളം നാടികളിൽ, ഇവയോർത്തുമർദ്ദിത ജനതയും ഇന്നിൻ്റെ കവികളും അതിശയിച്ചോർത്തു നിൽക്കേ അലയ

ഒരു പുത്തൻ ഉയിർനാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും. കരുതി പ്രവേശിപ്പിനവശ്രതൻ ചെഞ്ചോരക്കുരുതിയാൽ കറയറ്റൊരി സ്ഥലത്തിൽ. കരുതി പ്രവേശിപ്പിൻ അവശ്രതൻ ചെഞ്ചോരക്കുരുതിയാൽ കറയറ്റൊരി സ്ഥലത്തിൽ. അഴകുറ്റ വേണാടിന്നഴിയുന്ന ചുരുൾമുടി തഴകണക്കുലയുമാക്കായലിങ്കൽ. അഴകുറ്റ വേണാടിന്നഴിയുന്ന ചുരുൾമുടി തഴകണക്കുലയുമാക്കായലിങ്കൽ. മഹിതമാം കാലം തൻ കരതാരാൽ ചൂടിച്ച മലരുപോലെങ്ങഴും ദ്വീപു കണ്ടോ. തലപൊക്കി സൽക്കരിച്ചിടുവാൻ പച്ചയാം കുലകളെ നീട്ടുന്നതെങ്ങിൻ തൈകൾ.

വയലാറിനർത്ഥമിതായിരുന്നു. വരി വരി നിൽക്കുന്ന കുടിലുകൾ പണ്ടത്തെ വയലാറിനർത്ഥമിതായിരുന്നു.

0: ഒരു ദിനം മർത്യരായേ, ജനതതിയൊരു ദിനം മർത്യരായേ.
1: പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് കേട്ടത്. ആലപിച്ചത് എൻ ചെല്ലപ്പൻ.
2: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
4: ജീവിതപാഠം.
5: പ്രായോജകർ: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
7: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
2: ജീവിത പാഠം.
8: ഒരു നിമിഷം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ചെറു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ കമന്റ് ബോക്സ് നിറയെ കുറ്റപ്പെടുത്തലും പരിഹാസവും മാത്രം. ലോകത്തിലെ ഏറ്റവും വിരൂപനായ വ്യക്തി എന്ന രീതിയിലുള്ള കമന്റുകൾ. പോയി മരിച്ചൂടെ, എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള പരിഹാസ ചോദ്യങ്ങൾ. സങ്കല്പത്തിനപ്പുറം ഇതൊരു കൗമാരക്കാരിയുടെ ജീവിത യാഥാർത്ഥ്യമായിരുന്നു. ലിസി വെലാസ്ക്വെസ് എന്നായിരുന്നു ആ അമേരിക്കക്കാരിയുടെ പേര്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജനിതകാവസ്ഥയുമായിരുന്നു ലിസിയുടെ ജനനം. ശരീരത്തിൽ കൊഴുപ്പ് സംഭരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥ കാരണം അവൾക്ക് ഒരിക്കലും തൂക്കം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഒരു കണ്ണിന്റെ കാഴ്ചയും അവൾക്ക് നഷ്ടമായിരുന്നു. 17 വയസ്സിൽ യാദൃച്ഛികമായിട്ടാണ് അവൾ യൂട്യൂബിൽ ആ വീഡിയോ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീ, വേൾഡ്സ് അഗ്ലിയസ്റ്റ് വുമൻ എന്ന തലക്കെട്ടിൽ ലിസിയുടെ 8 ദൈർഘ്യമുള്ള ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞിരുന്നു. അതിനു താഴെ വന്ന കമന്റുകൾ പലതും മനുഷ്യത്വം തൊട്ടുതീണ്ടാത്തതായിരുന്നു. ഇവൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, സ്വയം വെടിവെച്ച് മരിച്ചുകൂടെ എന്നിങ്ങനെ നീളുന്ന കൂരമ്പുകൾ. 17 വയസ്സിൽ തനിക്ക് നേരെ

നടന്ന സൈബർ ബുള്ളിയിങ്ങിന്റെ പേരിൽ ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാൻ ലിസി തയ്യാറായിരുന്നില്ല. എന്നെ നിർവചിക്കുന്നത് എന്റെ രൂപമല്ല, എന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2013 ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ് എന്ന പേരിൽ ലിസി നടത്തിയ ടെഡക്സ് പ്രഭാഷണം ലോകമെമ്പാടും തരംഗമായി. 13 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ട ഈ പ്രഭാഷണത്തിലൂടെ തന്റെ രൂപമല്ല തന്റെ വ്യക്തിത്വം നിർണയിക്കുന്നത് എന്നവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന പ്രചോദക പ്രഭാഷകരിൽ മുൻനിരയിൽ തന്നെയാണ് ലിസിയുടെ സ്ഥാനം. തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും അവർക്ക് കരുത്തേകാനുമായി ലിസി നിരവധി പുസ്തകങ്ങൾ രചിച്ചു. ലിസി ബ്യൂട്ടിഫുൾ, ബി ബ്യൂട്ടിഫുൾ ബി യു, ഡെയർ ടു ബി കൈൻഡ് എന്നിവ അവയിൽ ചിലതു മാത്രം. ലിസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച എ ബ്രേവ് ഹാർട്ട്, ദ ലിസി വെലാസ്ക്വസ് സ്റ്റോറി എന്ന ഡോക്യുമെന്ററി ലോക ശ്രദ്ധ നേടി. സൈബർ ബുള്ളിയിങ്ങിനെതിരെ പോരാടാൻ പ്രചോദനം നൽകുന്ന ഈ ചിത്രം നിരവധി ഫിലിം ഫെസ്റ്റുകളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ സജീവമായ ലിസി അമേരിക്കൻ കോൺഗ്രസിൽ പോയി സ്കൂളുകളിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കാൻ പോരാടി. പ്രിയ ശ്രോതാക്കളെ, ലിസിയുടെ തീവ്രമായ ജീവിതാനുഭവങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ രൂപം, നിറം, സാമൂഹികാവസ്ഥ തുടങ്ങിയവയെ ചൊല്ലി ആരെങ്കിലും പരിഹസിച്ചാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകരുത്. കുത്തുവാക്കുകളെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുക. നിങ്ങൾക്ക് നേരെ വരുന്ന കല്ലുകൾ കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ പണിയുക. ഇനി കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കൂ, എന്നിട്ട് സ്നേഹത്തോടെ പറയൂ, ഞാൻ എന്റെ എല്ലാ പരിമിതികളോടും കൂടി തന്നെ എന്നെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളിലെ മഹാശക്തി കർമ്മപഥത്തിലേക്ക് വരുന്നതായി അനുഭവിച്ചറിയാം.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ, ആഖ്യാനം ശാലിനി എസ്.
0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
2: ജീവിത പാഠം
0: സമാപിക്കുന്നു. പ്രായോജകർ:
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
6: പ്രായോജകർ:
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
11: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
9: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
5: ഇന്ന് കൈകൊട്ടി കളിപ്പാട്ട് കേൾക്കാം. കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ പ്രചാരമുള്ള ഒരു സംഘനൃത്തമാണ് കൈകൊട്ടിക്കളി. മതപരമായ ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഒരു അവതരണ കലയാണിത്. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പൗർണമി ദിവസം കേരളത്തിലെ സ്ത്രീകൾ ആഘോഷമാക്കുന്ന തിരുവാതിരയുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഈ കളിക്ക് തിരുവാതിരക്കളി എന്ന് പേരുവന്നത്. ആടുന്നത് കാരണം തിരുവാതിരക്കളി എന്നും കൈകൊട്ടി പാടിക്കളിക്കുന്നതുകൊണ്ട് കൈകൊട്ടിക്കളി എന്നും പേരുവന്നു. ഇന്ന് കൈകൊട്ടിക്കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് ലതാ നമ്പൂതിരിയും സംഘവും.

0: ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി.
3: FM പ്രധാന വാർത്തകൾ.
2: നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് MP ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് കേന്ദ്രത്തിലും അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ തിരശീലയ്ക്ക് പിന്നിൽ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയകുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോഴിക്കോട് മാവൂരിൽ ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി 2 പേരെ ഡാൻസാഫും മാവൂർ പോലീസും ചേർന്ന് പിടികൂടി. ഇവരിൽ നിന്ന് 500 ഗ്രാമോളം ഹാഷിഷ് ഓയിലും 1 കിലോയോളം കഞ്ചാവും പിടികൂടി.

0: FM പ്രധാന വാർത്തകൾ.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
0: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
7: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46. ട്രെയിൻ നമ്പർ 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7 മണിക്ക്
11: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
13: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
12: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
16: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
16: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഇനി കേൾക്കാം.
0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
17: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
0: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
17: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
0: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
17: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: ഫോൺ 9495777174.
10: കരിയർ ടിപ്സ്.
18: ജവഹർ നവോദയ വിദ്യാലയത്തിലേക്കുള്ള പ്രവേശനം, യോഗ്യത, ഓൺലൈൻ അപേക്ഷ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ M. വിനയകുമാർ.
19: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന

0: ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗ്രാമീണ മേഖലയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. നിലവിൽ തമിഴ്നാട് ഒഴികെയുള്ള രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 665 ജവഹർ നവോദയ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 14 നവോദയ വിദ്യാലയങ്ങൾ ഉണ്ട്. CBSE സിലബസ്, മികച്ച അധ്യാപകർ, ആധുനിക ലബോറട്ടറികൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, കായിക പരിശീലനം, ദേശീയ ഐക്യം വളർത്തുന്ന പഠനാന്തരീക്ഷം, മികച്ച ഹോസ്റ്റൽ സൗകര്യങ്ങൾ എന്നിവ നവോദയ വിദ്യാലയങ്ങളുടെ പ്രധാന സവിശേഷതകളാണ്. വിദ്യാഭ്യാസം, താമസം, ഭക്ഷണം, യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവയെല്ലാം സർക്കാർ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൊന്നാണ് നവോദയ വിദ്യാലയങ്ങൾ. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതേ ജില്ലയിലെ സ്ഥിര താമസക്കാരനായിരിക്കണം. നിലവിലെ അധ്യയന വർഷത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്കൂളിൽ 5 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കണം. 3, 4, 5 എന്നീ ക്ലാസ്സുകളിൽ തുടർച്ചയായി പഠിച്ചിരിക്കണം. നിർദ്ദിഷ്ട പ്രായപരിധിയും മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സംവരണവും നിലവിലുണ്ട്. പ്രവേശനം നവോദയ സെലക്ഷൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. മാനസിക ശേഷി, പരിസ്ഥിതി പഠനം, ഗണിതം, ഭാഷാപരിജ്ഞാനം എന്നീ മേഖലകളിലെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിയും. പരീക്ഷ നവംബർ മാസത്തിൽ നടക്കും. ഫലം സാധാരണയായി അടുത്ത വർഷം മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിക്കും. തുടർന്ന് രേഖാപരിശോധന പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ 6 ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകും. ഓരോ അധ്യയന വർഷത്തേക്കുമുള്ള 6 ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ജൂലൈ മാസത്തിലാണ് ഓൺലൈനായി സ്വീകരിക്കുന്നത്. 5 ക്ലാസ്സിൽ പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താം. നവോദയ വിദ്യാലയങ്ങളിലെ പഠനം അക്കാദമിക മികവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശാസ്ത്രം, കായികം, കല, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ദേശീയതല മത്സരങ്ങൾ, വ്യക്തിത്വ വികസനം, നേതൃത്വ പരിശീലനം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ സമഗ്രമായി വളർത്തുന്ന വിദ്യാഭ്യാസ സംവിധാനമാണിത്. ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച അടിത്തറ ഒരുക്കുന്ന സ്ഥാപനങ്ങളായി നവോദയ വിദ്യാലയങ്ങൾ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ 5 ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ജൂലൈ മാസത്തിൽ നടക്കുന്ന അപേക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി ഈ അപൂർവ അവസരം പ്രയോജനപ്പെടുത്തണം. മികച്ച നിലവാരമുള്ള, പൂർണ്ണമായും സൗജന്യമായ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസത്തിലേക്ക് ഉള്ള ഏറ്റവും വിശ്വസനീയമായ കവാടമാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ.
1: മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയ്കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
0: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ.

0: ഫൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
2: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
3: സൈബർ ജാലകം.
4: എന്താണ് വെബ് സർഫിംഗ്?
5: സർഫിംഗ് എന്ന പേരിൽ ഒരു കായിക ഇനമുണ്ട്. അത് ടി വിയിലും മറ്റും കണ്ടിട്ടില്ലേ? തിരമാലകൾക്ക് മുകളിലൂടെ ഒരു ബോർഡിൽ കയറി നിന്ന് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കായിക ഇനം. മനോഹരമാണ് അത് കാണാൻ, അല്ലേ? ഇന്റർനെറ്റിലുമുണ്ട് ഒരു സർഫിംഗ്. ഇന്റർനെറ്റിലെ സർഫിംഗ് എന്ന് വെച്ചാൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റ് പേജുകളിലേക്ക് ഹൈപ്പർ ലിങ്കുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ബ്രൗസ് ചെയ്യുന്നതാണ്. വെറും ബ്രൗസിംഗ് അല്ല, ഹൈപ്പർ ലിങ്കുകളിലൂടെ സഞ്ചരിച്ച് ഒരു പേജിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ പോകുന്നതിനെയാണ് വെബ് സർഫിംഗ് എന്ന് പറയുന്നത്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സർഫിംഗ് ആണ്. കാരണം ആ സെർച്ച് റിസൾട്ടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വെബ് പേജിലേക്ക് നിങ്ങൾ ഒരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, അല്ലേ? അതിനകത്ത് നിന്ന് നിങ്ങൾ മറ്റൊരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേറൊരു പേജിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ നടക്കുന്നതും സർഫിംഗ് ആണ്. ഓർക്കുക, ഒരു പേജിൽ നിന്ന് മറ്റ് പേജുകളിലേക്ക് ഹൈപ്പർ ലിങ്കുകൾ വഴി സഞ്ചരിച്ച് ബ്രൗസ് ചെയ്യുന്നതിനെയാണ് വെബ് സർഫിംഗ് എന്ന് പറയുന്നത്.
3: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: സമയം 8:16.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
14: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7558852664.
13: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
14: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
13: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
14: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
3: രസമുകുളം. കർക്കിടക മാസത്തിൽ സാധാരണ പലരും കഴിക്കാറുള്ള ഒന്നാണ് ഉലുവാക്കഞ്ഞി, അല്ലേ? ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് പറയുന്നത്. അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. 1 കപ്പ് ഉണക്കല്ലരി, ഉലുവ 1/2 കപ്പ്, 4 മണിക്കൂർ കുതിർത്ത് വെച്ചത്, തേങ്ങാപ്പാൽ 1 കപ്പ്, ശർക്കര ഉരുക്കിയത് ആവശ്യത്തിന്, ഏലക്കാപ്പൊടി 1 നുള്ള്. തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. കഴുകിയ അരിയും കുതിർത്ത ഉലുവയും കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. അരി നന്നായി വെന്ത ശേഷം ശർക്കര പാനി ഒഴിച്ച് തിളപ്പിക്കാം. ഇത് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലും ഏലക്കാപ്പൊടിയും ചേർത്ത് വാങ്ങിവെക്കാം. ഇത്രയുമായാൽ നമ്മുടെ ഉലുവാക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. കഴുകിയ അരിയും കുതിർത്ത ഉലുവയും കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. അരി നന്നായി വെന്ത ശേഷം ശർക്കര പാനി ഒഴിച്ച് തിളപ്പിക്കാം. ഇത് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലും ഏലക്കാപ്പൊടിയും ചേർത്ത് വാങ്ങിവെക്കാം. നമ്മുടെ ഉലുവാക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് എടവണ്ണ പാറയിൽ

0: നിന്ന് വിലാസിനി രാജഗോപാൽ ആണ്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
4: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന ഒ പി.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
10: രംഗഗീതം.
9: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
9: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല ട്ടോ. നമ്മുടെ കുഞ്ഞ് 3 ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
3: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
9: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
11: ഇന്ന് രേണുക ആലപിച്ച ഗാനമാണ് മലബാർ ലഹള എന്ന നാടകത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് വയല, സംഗീതം നൽകിയത് തൃശൂർ പി. രാധാകൃഷ്ണൻ.

0: രേണുക ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വയലാർ, സംഗീതം തൃശൂർ പി രാധാകൃഷ്ണൻ.
1: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ.

0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി.
7: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: ശ്രീകാന്ത് നേത്രാലയ.
9: ഇന്ന് FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ശരീരത്തിന്റെ ഏത് ഭാഗം ഉപയോഗിച്ചാണ് പൂമ്പാറ്റകൾ രുചി അറിയുന്നത്? ഉത്തരം: കാലുകൾ. പൂമ്പാറ്റകളുടെ രുചി അറിയാനുള്ള സംവേദനക്ഷമതയുള്ള കോശങ്ങൾ അവയുടെ കാലുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെടിയിലോ പൂവിലോ വന്നിരിക്കുമ്പോൾ അത് തങ്ങളുടെ ലാർവകൾക്ക് ഭക്ഷണമാക്കാൻ അനുയോജ്യമാണോ എന്ന് കാലുകൾ അമർത്തിയാണ് തിരിച്ചറിയുന്നത്.
8: ഇതുവരെ കേട്ടത്
7: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
7: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: പ്രിയപ്പെട്ടവര്, ഇതോടെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് FM ശുഭദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ BP രേഷ്മ, കൂടെ രവി മേലാറ്റൂർ. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 26:30.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
3: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
2: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
3: അതെങ്ങനെ?
2: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
3: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ HIV എയ്ഡ്സിനെക്കുറിച്ച് അവബോധം നൽകുന്നതിന് ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പങ്കെടുക്കാൻ അവസരം. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ക്വിസ് മത്സരം ഈ മാസം 25 രാവിലെ 10:30 മുതൽ സിവിൽ സ്റ്റേഷനിലെ ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പൊതു ആരോഗ്യം, കൌമാര ആരോഗ്യം, ആർത്തവ ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, HIV എയ്ഡ്സ്, ലഹരി ഉപയോഗം, സന്നദ്ധ രക്തദാനം, സർക്കാർ ആരോഗ്യ പരിപാടികൾ എന്നിവയാണ് ക്വിസ് മത്സരത്തിന്റെ വിഷയങ്ങൾ. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5,000, 4,000, 3,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡ് നൽകും. ആദ്യ സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിലും പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. താൽപ്പര്യമുള്ളവർ 9946211528 എന്ന നമ്പറിലോ 9446396166 എന്ന നമ്പറിലോ മറ്റന്നാളേക്കകം രജിസ്റ്റർ ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സ്കൂൾ ID കാർഡോ സ്കൂൾ പ്രിൻസിപ്പൽ അഥവാ

0: ഹെഡ്മാസ്റ്റർ എന്നിവരുടെ സാക്ഷ്യപത്രമോ കൂടി ഹാജരാക്കണം.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഇനി കേൾക്കാം എന്റെ ഗാനം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
4: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് എം കേശവൻ നായർ ആണ്. മഞ്ചേരി നഗരസഭയുടെ മുൻ അധ്യക്ഷനായ ഇദ്ദേഹം കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ്. അഡ്വക്കേറ്റ് എം കേശവൻ നായരുടെ ഇഷ്ടഗാനങ്ങളിലേക്ക്.
5: എന്റെ ഗാനം പരിപാടിയിലൂടെ ആകാശവാണിയുടെ ശബ്ദവീജിയിലൂടെ പരിചയമുള്ള ആൾക്കാരെ പരിചയ പുതുക്കാനും പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടാനും ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. അത് പറയാൻ കാരണം ആകാശവാണി എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗൃഹാതുരത്വം തുളുമ്പി നിൽക്കുന്ന ഒരു വല്ലാത്ത അനുഭവമായി നമ്മൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ്. ഒരു റേഡിയോ കേൾക്കാനല്ല, ഒരു റേഡിയോ ഒന്ന് കാണാൻ വേണ്ടി എത്രയോ ദൂരം നടന്ന് പോയി പഞ്ചായത്ത് റേഡിയോയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് അന്ന് 5:30 റേഡിയോ തുടങ്ങുക, പരമാവധി 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ ഇരുന്ന് കേട്ട് സായുജ്യമടഞ്ഞ് പോരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പോരുമ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കും, കാരണം റേഡിയോ കണ്ടിരിക്കുന്നു, റേഡിയോ കേട്ടിരിക്കുന്നു. ഞാനൊക്കെ BA ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ കറണ്ട് വരുന്നത്, പക്ഷേ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ വീട്ടിൽ കറണ്ട് വന്നിരുന്നു. അന്ന് ഞായറാഴ്ച രാത്രി 8:30 ഭക്ഷണം കഴിച്ച് വീട് പൂട്ടി കറ്റച്ചൂട്ടും കത്തിച്ച് നിങ്ങളാവശ്യപ്പെട്ട പാട്ട് കേൾക്കാൻ അച്ഛൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കുടുംബം എൻ്റെ കുടുംബം നാട്ടിലുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റേഡിയോ അവിടെ ഒരു മുറിയിൽ ഇരിപ്പുണ്ട്. റേഡിയോ അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ ചുറ്റും കൂടി ഇങ്ങനെ നോക്കിയിരിക്കും, കാരണം ആർക്കും തൊടാനുള്ള അധികാരമില്ല. ചിറ്റപ്പൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലോ ആർക്കോ റേഡിയോ തൊടാനുള്ളത്, എപ്പോഴെങ്കിലും തുടണമെങ്കിൽ ചിറ്റപ്പൻ വരണം. അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് ഞങ്ങൾ അങ്ങനെ ഇരിക്കലാണ്. വന്നു കഴിഞ്ഞ് ആ റേഡിയോ അദ്ദേഹം ഇങ്ങനെ ഓൺ ചെയ്യുന്ന ഇവിടെ വരുന്ന ആ ഒരു നീല വെളിച്ചം, അതിൻ്റെ കറുത്ത പാട്, ഇതൊക്കെ ഏതോ ഒരു സ്വർഗീയമായ ഒരു അനുഭൂതിയിൽ അങ്ങനെ ലയിച്ചിരുന്നിട്ട് ആ പാട്ട് കേട്ട് തിരിച്ച് ചൂട്ടും കത്തിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് എല്ലാവരും കൂടി. റേഡിയോ അങ്ങനെ ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അന്നത്തെ അനുഭവം നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ഓർമ്മയുടെ കൂടെ കടന്നു വരുന്നത് പീലിലയുടെ വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന എന്ന ഗാനമാണ്. അവരുടെ ഓർമ്മയും കൂടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം.

നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞിട്ട് അമൃത് എടുത്തതായിട്ട് പറയുന്നുണ്ട്. ആ അമൃത് ദേവന്മാർ ഭക്ഷിച്ചു എന്നും അതുകൊണ്ട് അവർക്ക് വാർദ്ധക്യം ബാധിക്കാതെ നിത്യയൗവനമാണെന്നാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെ മലയാളത്തിൽ അമൃത് ഭക്ഷിച്ച കുറേ ഗാനങ്ങളുണ്ട്, എണ്ണിയെടുക്കാൻ സാധിക്കാത്ത അത്ര എണ്ണങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പാട്ടാണ് ഭാർഗവി നിലയത്തിൽ യേശുദാസ് പാടുന്ന താമസമെന്ന് ദേവരുവാൻ. യേശുദാസ് തന്നെ ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ പാട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത അനുഭൂതി പ്രദാനം ചെയ്യുന്നൊരു പാട്ടാണ്. ആ ഭാർഗവി നിലയം നമ്മൾ കാണുമ്പോൾ ഇന്നും വീക്ഷി എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മെ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഈ പാട്ട് ആ സിനിമയിൽ പാടി അഭിനയിക്കുന്നത് പ്രേംനസീറാണ്, മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിറയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബറിൽ പോയി അല്പനേരം മൗനമായി നിന്ന അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. വേദന അനുഭവിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ മകളെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഫോട്ടോ ഇപ്പോഴും എൻ്റെ മുറിയിലുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് മലയാളത്തിലെ ശരിക്ക് അമൃതം ഭക്ഷിച്ച പാട്ടുകളിലൊന്നായ ഭാർഗവി നിലയത്തിലെ താമസമെന്തേ വരുവാൻ നമുക്ക് കേൾക്കാം.

ഇതാണ് യേശുദാസിൻ്റെ അലൗകികമായ ശബ്ദം. മലയാളത്തിൻ്റെ വരദാനമാണ്, നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ ശബ്ദം. നമ്മളോടൊപ്പം വളർന്നു വന്ന ശബ്ദമാണത്. മഹാനായ ഗായകൻ മഞ്ചേരിയിൽ വളരെ ഫലപ്രദമായി 10 വർഷമായി പ്രവർത്തിക്കുന്ന പാട്ടിനങ്ങിൻ്റെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തെ ഞാനത് നേരിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടി. വേദിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് ഞാനായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ തലമുറ എഴുതാത്ത, തുന്നിക്കെട്ടാത്ത, അതല്ലെങ്കിൽ അടുക്കി വയ്ക്കാത്ത ഞങ്ങളുടെ ആത്മകഥയുടെ ഏടുകൾ ഞങ്ങൾ ഞാത്തിയിട്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് അന്നും പറഞ്ഞത് പ്രിയപ്പെട്ട ഗായക അങ്ങയുടെ ഗാനങ്ങളിലാണ് എന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ ഒരുപാട് പേരത് അവരുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞതിലൂടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ആത്മകഥയുടെ ഒരുപാട് അംശങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പ്രീഡിഗ്രിക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തിരുവനന്തപുരത്തായിരുന്ന എൻ്റെ സന്ദേശം, അവിടെ ഉള്ളൂരിൽ ബസ്സിറങ്ങി കേശവാസം വരെ നടന്ന് MG കോളേജിലേക്ക് പോകണം. അങ്ങനെ വേർത്തൊലിച്ച് ഉച്ചയ്ക്ക് കേശവാസുരത്തെത്തുമ്പോൾ അവിടെ ചന്ദ്രിക ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ റോഡിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള വാൽവ് റേഡിയോയിൽ നിന്ന് അല്ലിയാമ്പൽ കടവിലെ നരയ്ക്ക് വെള്ളം എന്നുള്ള യേശുദാസിൻ്റെ പാട്ട് കേൾക്കുകയാണ്. പരീക്ഷ എഴുതാൻ പോവുകയാണെന്നുള്ള കാര്യം ഒരു നിമിഷം മറന്നുകൊണ്ട് അവിടെ നിന്നു ആ പാട്ട് കേൾക്കാൻ വേണ്ടി. റോഡിൻ്റെ അപ്പുറത്താണ് റേഡിയോ, റേഡിയോയിൽ നിന്ന് ശബ്ദം വരുന്നു, ഞാൻ ഇപ്പുറത്താണ്. ആ പാട്ടങ്ങോട്ട് ഒഴുകി വരാൻ തുടങ്ങിയതോടുകൂടി ആ പാട്ടിൻ്റെയും എൻ്റെയും ഇടയിൽ കൂടി പാട്ടിൽ കൂടി അങ്ങനെ ഇഴവിരിക്കെടുക്കാനാകാത്ത രൂപത്തിൽ തൊട്ടടുത്ത സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ട് കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, ഇടതുവശം തലകോതിയിട്ട് വെള്ളക്കുപ്പായവും പച്ച പാവാടയുമായി പോകുന്ന കുട്ടി, ഞാൻ കുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല, ഇനി കാണാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഈ പാട്ടിൽ ലയിച്ചു ചേർന്നിട്ട് ആ നിമിഷം ഇന്നും മരണമില്ലാതെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

യേശുദാസിന്റെ പാട്ട് കേട്ട് നിന്ന് അതുകൊണ്ടല്ല ഞാൻ പ്രീഡിക്കരിക്കുന്നത് അനിയമായി പരാജയപ്പെട്ടു. പരാജയപ്പെട്ടത് ഇംഗ്ലീഷിനാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിജയകരമായ ഒരു പരാജയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ആ തോറ്റതിലുള്ള വാശിയും നിരാശയും കൊണ്ട് സെപ്റ്റംബറിൽ ആ പരീക്ഷ ക്ലാസ്സോടുകൂടി ഇംഗ്ലീഷിൽ പാസ്സാവുകയും അടുത്ത ജൂൺ മാസത്തിൽ കോളേജ് തുറക്കുന്നതുവരെ ഉള്ള കാലഘട്ടം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും ലോക ക്ലാസിക്കുകൾ എല്ലാം വായിക്കാനുള്ള അവസരം കിട്ടിയതൊക്കെ ആ കാലത്താണ്. ആ കാലത്ത് 4 മണി സമയത്ത് എൻ്റെ പോലെയുള്ള ആ പ്രായത്തിലെ ചെറുപ്പക്കാർ ഞങ്ങളുടെ അങ്ങാടിയിൽ, വളരെ ചെറിയൊരു അങ്ങാടിയാണ്, ടെയ്ലറിംഗ് ഷോപ്പിൻ്റെ ബെഞ്ചിൽ വന്നങ്ങനെ ഇരിക്കും. കാരണം പിരപ്പങ്കോട് ഹൈസ്കൂളിൽ നിന്ന് 4 മണിക്ക് വിട്ടു വരുന്ന താറാക്കൂട്ടങ്ങളെ പോലെയുള്ള സ്കൂൾ കുട്ടികളെ എങ്ങനെ നോക്കിയിരിക്കുക. അന്ന് ആരും ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, തെറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെയോ എൻ്റെ മനസ്സിൽ കൊളുത്തി വന്നു. സത്യത്തിൽ സാമീപ്യം കൊണ്ട് ഒരിക്കലും നമ്മുടെ അലോസ്യപ്പെടുത്താത്ത രൂപത്തിലുള്ള ഒരു ബന്ധം എന്നുള്ള രൂപത്തിൽ എനിക്കന്ന് ആവശ്യമായിരുന്നു. കാരണം ആ കുട്ടിയോടും എന്നോടും സംസാരിച്ചിട്ടും സംവദിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുമാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ യേശുദാസ് പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് യേശുദാസിൻ്റെതല്ല, മറിച്ച് മധുരിക്കും ഓർമ്മകളെ, അത് ഗാനമാണിത്. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു കണ്ണീർ തുള്ളിയാണ് എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ പറയാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: എനിക്കും ഒരു പ്രവാസി കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വൈദേശികമായ പ്രവാസിയല്ല. BA 2nd year പരീക്ഷ എഴുതി കഴിയുമ്പോൾ UPSCയുടെ ഒരു ക്ലറിക്കൽ ടെസ്റ്റ് എഴുതുകയും BA ഫൈനൽ ഇയർ പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ സെലക്ഷൻ കിട്ടുകയും സെൻട്രൽ സെക്രട്ടേറിയറ്റ് ക്ലാർക്കായിട്ട് ജോലി കിട്ടുകയും അന്ന് എനിക്ക് ജോലി കിട്ടുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള സിംല എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് അന്ന് സിംലയിലെത്തണമെങ്കിൽ 5 days പിടിക്കും. 20 years കഴിഞ്ഞ കുട്ടി എന്ന് പറഞ്ഞെങ്കിൽ എന്നെ അന്ന് പറയാം, ഞാൻ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ടിട്ട് തീവണ്ടി കയറി സിംലയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടുത്തെ അനുഭവം വിവരിക്കാനാകാത്തതാണ്. ഇഷ്ടപ്പെട്ട നാടനയ്ക്ക് മലകളും മഞ്ഞും പ്രകൃതിയും ഒക്കെ കൊള്ളാം, പക്ഷേ ഒരു മലയാള ഭാഷ കേൾക്കാൻ സാധിക്കില്ല, മലയാളികളെ കാണാൻ സാധിക്കില്ല, ബന്ധുക്കളെ കാണാൻ സാധിക്കില്ല. ആ ഒരു അന്തരീക്ഷത്തിൽ അവിടുത്തെ മലയാളികളെ കൂട്ടിപ്പിടിച്ച് ഞങ്ങളൊരു കേരള സമാജം ഉണ്ടാക്കുകയും മലയാളം പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ അവിടുത്തെ ഞങ്ങളുടെ ഗായകൻ സൈമൺ ഗുരുവായൂർ, കാരണം പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ വിളിച്ചിരുത്തി പാടുകയുമാണ് ഞങ്ങളുടെ പതിവ്. സിലോണിൽ നിന്ന് ഞായറാഴ്ച 4:30 പ്രക്ഷേപണം ചെയ്യുന്ന ആ പാട്ടുകൾ മാത്രമാണ് മലയാളം. ടേപ്പ് റെക്കോർഡറില്ല, റേഡിയോ അവിടെ കിട്ടില്ല. അന്ന് ഞങ്ങളെയൊക്കെ എപ്പോഴും വേദനയോടെ ഓർക്കുന്ന 2 songs മാമലകൾക്കപ്പുറത്ത്, നനമണിഞ്ഞ കാൽപ്പാടുകളിലെ പാട്ട്, അതേപോലെ തന്നെ തുറക്കാത്ത വാതിലിലെ നാളികേരത്തിൻ്റെ നാട്ടിൽ. ആ പാട്ട് അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും പാടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയോ വഴി കേൾക്കുമ്പോൾ അന്നത്തെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സിൻ്റെ വികാരം എന്താണ് എന്ന് ഇപ്പോഴും അത് മനസ്സിൽ അതുപോലെ ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ആ പ്രവാസിയുടെ ആ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന പാട്ട് ഒന്ന് കേൾക്കാം.

പ്രവാസത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു പാട്ടാണ് എൻ്റെ സുഹൃത്ത് എസ് എ ജമീലിൻ്റെ കത്തുപാട്ട്. അതുവരെ നമ്മൾ കേട്ട പാട്ടുകളും വികാരങ്ങളും ഒക്കെ പ്രവാസത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ്. പക്ഷേ പ്രവാസത്തിൻ്റെ ഇക്കരയെയും വീട്ടിൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ചില ഹൃദയങ്ങളുണ്ടെന്നും ആ ഹൃദയങ്ങൾക്കും ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരോടും ഒരുപക്ഷെ ലോകത്തിനോടും പറയാനുണ്ട് എന്നുള്ള സത്യം ആ പാട്ടുകളിലാണ് നമ്മൾ കേൾക്കുന്നത്. എസ് എ ജമീലിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഏകദേശം അവസാന കാലത്താണ്. ആ ബന്ധം ഒരു വല്ലാത്തൊരു ബന്ധമായിരുന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്, എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി ഉള്ളിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന എന്നെ തിരിച്ച് പുറത്തേക്ക് പിടിച്ചിട്ടത് വക്കീലാണ്, മറ്റൊന്ന് ഫൈസൽ എളേറ്റിലാണ് എന്ന് പറയാറുണ്ട്. ഈ കത്തുപാട്ട് അദ്ദേഹം ആദ്യമായിട്ട് എഴുതി വിദേശത്ത് അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് ആ റിഹേഴ്സലിൽ നിന്ന് ആരോ മോഷ്ടിച്ചെടുത്തിട്ട് അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാട്ട് ടേപ്പ് റെക്കോർഡിലാക്കി അവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവസാന പാട്ട് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ലോകം അംഗീകരിച്ച അവസ്ഥയുണ്ടായി. കത്തുപാട്ട് നമുക്ക് കേൾക്കാം.

എന്ന് നിന്റെ മൊയ്തീൻ. മലയാളികളെ സംബന്ധിച്ച് മറക്കാനാവാത്തൊരു സിനിമയാണ്. മൊയ്തീൻ വഞ്ചി അപകടത്തിൽ മരിക്കുന്നത് അന്ന് പത്രത്തിൽ നമ്മളൊക്കെ അന്ന് വായിച്ചാണ്. മൊയ്തീനെ നമ്മളന്ന് അറിയില്ല. പത്രത്തിൽ വായിച്ച് അദ്ദേഹത്തെ പറ്റി എഴുതുമ്പോൾ തന്നെ ഈ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു അസാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മൊയ്തീൻ ആ രൂപത്തിൽ അപകടം സംഭവിച്ചു പോകുമ്പോൾ മൊയ്തീൻ്റെ ഓർമ്മകൾ താലോലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് ജീവിച്ചിരിപ്പുണ്ട് എന്നും അവരാ ബന്ധത്തിന് അമരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ അറിയുന്നത്. അതറിഞ്ഞ കാലം മുതൽ തന്നെ അവരെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ആ രൂപത്തിൽ തെരഞ്ഞു പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ അവരത് ഏത് രൂപത്തിലാണ് നമ്മളെ സ്വീകരിക്കുക, നമ്മളവരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നതാണ് എന്നുള്ള രൂപത്തിലുള്ള വികാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവസാന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കാഞ്ചനമാല എന്ന ആ അപൂർവ വ്യക്തിത്വത്തെ കാണാനുള്ള അവസരം ഉണ്ടാകുന്നത്. കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അവർ വീട്ടിൽ വന്നിരുന്നു, വീട്ടിൽ എൻ്റെ അമ്മയോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തു. അനശ്വര

പ്രേമത്തിൻ്റെ പ്രതീകമായി ഇന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ തീർച്ചയായിട്ടും പ്രചോദനമരുളുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയും കാഞ്ചനമാലയോടുള്ള ഓർമ്മയും പരിചയമൊക്കെ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് മൊയ്തീൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ഞാനിവിടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം.
4: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
5: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ

0: സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
1: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
0: ഫോൺ 9895357069.
2: ഒ വി വിജയൻ എന്ന മഹാപ്രതിഭ ജീവിച്ചിരിക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കാണാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനിയത്തി ഒ വി ഉഷ അവരെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത് മലയാളത്തിലെ സാഹിത്യകാരിയായ ഗൾഫിലെ വ്യവസായിയായിട്ടുള്ള ആനന്ദി രാമചന്ദ്രനാണ്. അവർ രണ്ടുപേരും അന്ന് ഐ ജി ആയിരുന്ന സന്ധ്യയും ചേർന്ന് മലപ്പുറത്ത് വരികയും ഒ വി വിജയന് എന്തെങ്കിലും ഒരു സ്മാരകം ഉണ്ടാക്കണമെന്ന രൂപത്തിൽ അവർ തിരഞ്ഞു നടക്കുമ്പോൾ അരീക്കോട് എം എസ് പി ക്യാമ്പിൻ്റെ ഉള്ളിൽ ഒ വി വിജയൻ 6 or 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ പണിയെടുക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് അത് അതേ രൂപത്തിൽ ചെന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടുപോകും. കാരണം ഇപ്പോൾ ഒ വി വിജയനും അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുമൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിൽ അത്ര സജീവമായി നിൽക്കുന്ന ഒരു ഓർമ്മയുടെ ഒരു തുരുത്തായിട്ട് അത് കണ്ടപ്പോൾ അതൊരു സ്മാരകമാക്കാൻ തീരുമാനിച്ചു. സ്മാരകമാക്കി 4-5 വർഷം അവിടെ വളരെ വിപുലമായ പരിപാടികൾ നടത്തുകയും അപൂർവമായ ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളും അവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഫോഴ്സിന് വേണ്ടിയിട്ട് ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്മാരകത്തെ അവിടെ നിന്ന് അടുക്കി മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷെ ആ രൂപത്തിൽ നിന്ന് പരിചയപ്പെടാനായ ഒ വി ഉഷയുടെ ഗാനങ്ങളിൽ ഒരുതരം ഏകാന്തത വല്ലാതെയുണ്ട്. ആ ഏകാന്തത എന്ന് മാത്രമല്ല, ആ ഗാനങ്ങളിൽ ഏകാന്തയോടൊപ്പം തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു സംഗീതം, ആ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. മഴ എന്ന സിനിമയിൽ ആരാദ്യം പറയുമെന്നുള്ള ആ പാട്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ആ രചനയുടെ ഒരു പ്രത്യേകത.

ഞാൻ ഒരു 10 വർഷം മഞ്ചേരിയിലെ വായ്പാറപ്പടി സ്കൂളിലെ PTA പ്രസിഡൻ്റായിരുന്നു. അതിൽ 3 വർഷം മഞ്ചേരി ബോയ്സ് സ്കൂളിൻ്റെയും കൂടി പ്രസിഡൻ്റായിരുന്നു. അന്ന് അവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ അവിടെ LP സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഥകളി ലോകത്ത് അനശ്വരനായ കലാകാരൻ കലാമണ്ഡലം രാമൻകുട്ടി നായർ, അദ്ദേഹം അവിടെ യാതൊരു നാട്യങ്ങളുമില്ലാതെ അവിടെ വന്ന് ചൊല്ലി ആടി പോയിട്ടുണ്ട്. അന്ന് തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷെ അവിടെ ഒന്ന് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടു, വീട്ടിൽ പോയി സംസാരിച്ചു, വളരെ സന്തോഷത്തോടെ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ നമുക്കറിയില്ല, അങ്ങനെ ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു വന്നു. അപ്പോൾ നമ്മളൊന്നും ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം വന്ന് തീൻമേശയുടെ അവിടെ വന്നിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായ ഒരു കുപ്പായം ഉണ്ടല്ലോ, കൊടുക്കില്ലാത്ത കുപ്പായം, അതിങ്ങനെ തലയിൽ കൂടി ഊരി കസേരയുടെ ബാക്കിൽ അതങ്ങോട്ട് വിരിക്കുകയാണ്. വിരിച്ചിട്ട് ആ കസേരയിൽ കയറി ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. ചമ്രം പടിഞ്ഞിരുന്നിട്ട് അന്ന് പഴുത്ത മാങ്ങ കൂട്ടാനുള്ള ഒരു ഊണായിരുന്നു. അദ്ദേഹം ഇലയിൽ ആ പഴുത്ത മാങ്ങയെ അങ്ങനെ പതുക്കെ പതുക്കെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ ആ ചോറിലാക്കി, എന്നിട്ട് ആ ചോറ് അങ്ങനെ ചേർത്ത് കുഴച്ച് കുഴച്ച്, സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഉരുത്തിരി വരിഞ്ഞ സ്വാദെന്ന് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ സ്വാദ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരിക. അങ്ങനെ ഓരോ ഉരുളയും ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ പഴുത്തമാങ്ങ കൂട്ടാൻ ചോറിൽ കൂട്ടി കുഴച്ച് ഉണ്ണുന്നതിൻ്റെ രസം ആണ് കവിതയ്ക്ക് വേണ്ടത്, പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അദ്ദേഹം കയ്യിലെടുക്കുന്ന രീതി, തീർച്ചയായിട്ടും അദ്ദേഹം കുട്ടികളോടൊപ്പം എന്നും നിൽക്കുന്ന ആളാണ്, ഇപ്പോഴും നിൽക്കുന്ന ആളാണ്. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ പഴയ, ഞങ്ങളൊക്കെ വളരെ കുട്ടികളായിരുന്ന കാലത്ത് ടെലിഫോണിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്, കിളികിളിക്കും കിളികിളിക്കും കിങ്ങിണിച്ചെപ്പിൽ ഒളിച്ചിരിക്കും എന്നുള്ള പാട്ടാണ്.

0: തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാൻ ആകാശവാണി പ്രത്യേകിച്ച് മഞ്ചേരി FM എടുക്കുന്ന ദൗത്യം. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ അടുക്കളയിൽ നമ്മളുടെ സുഹൃത്താണ് ഈ FM. അതിലെ പരിപാടികളോട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹൃദയ ബന്ധമുണ്ട് നമ്മൾ. ആ ബന്ധം ഇപ്പം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ ഓരോ ആവശ്യങ്ങളൊക്കെ ഈ ആകാശവാണി നമുക്ക് ഉണ്ടാക്കി തരുന്ന FM സ്റ്റേഷൻ പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഇൻറ്റിമസി, ആ ഇൻറ്റിമസിയുടെ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ ഈ പരിപാടി അല്ലെങ്കിൽ ഈ എൻ്റെ ഗാനങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞില്ല എന്ന് ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു വാക്ക്, എൻ്റെ ഭാര്യ ഇവിടെ NSS കോളേജിൽ പ്രൊഫസറായി പിരിഞ്ഞതാണ്, മകൻ വക്കീലാണ്, മകൻ്റെ ഭാര്യ കോളേജിലുണ്ട്, മകൾ +2 ടീച്ചറാണ്, മകളുടെ ഭർത്താവ് രഞ്ജിത്ത് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള കുടുംബ അന്തരീക്ഷത്തിൽ വിഭജിച്ചെടുക്കാനാകാത്ത ഒരു കണ്ണിയാണ് FM. അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് എൻ്റെ ഇഷ്ടഗാനങ്ങൾ പറയാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനുമാണ്. നന്ദി.
1: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് M. കേശവൻ നായർ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447460039. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447460039. നിർവഹണ സഹായം M. ജിഷ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 കഴിഞ്ഞ് 20:37.
1: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. പാർലമെന്റ് വർഷകാല സമ്മേളനം 3 ദിവസമായ ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്ന് രാജ്യസഭയിൽ കേന്ദ്രസഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ കൂടി തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിൽ 54 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 8,196 ആയി. കൊച്ചി മെട്രോ ഇന്നു മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8:00-10:00 ഇടയിലും വൈകിട്ട് 4:00-7:00 ഇടയിലും ട്രെയിനുകൾ 6:45 ഇടവേളകളിൽ സർവീസ് നടത്തും. മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേർ. കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ഇന്നലെ വൈകിട്ടാണ് കല്ലേറുണ്ടായത്. അനധികൃതമായി വനത്തിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തിയതിൽ ബ്ലോഗർ ഉൾപ്പെടെ 4 വനം വകുപ്പ് കേസ്. കഴിഞ്ഞ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിൽ പ്രവേശിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
3: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
5: കൂടാതെ എല്ലാ LED

0: ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1669 മാംഗ്ലൂർ കന്യാകുമാരി കെ പരശുരാം എക്സ്പ്രസ് 9:28, ട്രെയിൻ നമ്പർ 1610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
11: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
12: തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
15: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
17: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
16: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
18: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
19: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
18: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമവകുപ്പ് ഉത്തരവിറക്കി. ഭൂമിരഹിതരായ പട്ടികവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നെല്ലിപ്പോയിൽ കോടീരി പ്രദേശത്ത് 376 ഗുണഭോക്താക്കൾക്കായി 40 സെന്റ് വീതം ആകെ 60.8744 ഹെക്ടർ വനഭൂമി അനുവദിച്ചിരുന്നു. ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി നിലമ്പൂർ PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിനാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഭൂമിരഹിതരായ ആദിവാസികളുടെ പുനരധിവാസം എന്ന ഹെഡ് ഓഫ് അക്കൌണ്ടിൽ നിന്നാണ് ഇതിനായുള്ള തുക വിനിയോഗിക്കുക. കേരള വാട്ടർ അതോറിറ്റി, ട്രൈബൽ റീഹാബിലിറ്റേഷൻ ഡെവലപ്മെന്റ് മിഷൻ, നിലമ്പൂർ ITDP പ്രൊജക്ട് ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പയ്യനാട് സ്റ്റേഡിയം നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
6: നേടാം.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
10: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
12: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
11: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
12: ഫോൺ 9895357069.
13: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
14: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
15: 5-star BN ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
14: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
15: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
16: കിയ മൂവ്മെന്റ്.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: വികസന വാർത്തകൾ.
3: വായിക്കുന്നത് രവി മേലാറ്റൂർ. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട നെല്ലിപ്പൊയിൽ കോടീരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യഗാനം കെ എസ് ചിത്രയും രാജീവ് ഒ എൻ വിയും ചേർന്ന് പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ 000 ഫിനാൻസ് സ്കീമുകൾ
0: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരൈ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു കെൻ ട്രസ്റ്റ്
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
7: മഴവില്ലിലെ അടുത്ത ഗാനം ഉമ്പായിയും മഞ്ജരിയും ചേർന്ന് പാടിയത്.

0: ജീവിതം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
8: അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
10: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7 മണിക്ക്.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: Volkswagen Virtus, 4th anniversary ആഘോഷിക്കുകയാണ്.
15: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
14: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
16: മഴവില്ല തുടരുന്നു. അടുത്ത ഗാനം പാടിയത് യേശുദാസ്.

0: മഴവില്ല്.
1: സമയം 9 കഴിഞ്ഞ് 55:02.
0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപ്പൂ കണ്ടെത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണിമുക്കിൽ കഴിഞ്ഞ മാസം 23 3 മരിക്കാനിടയായ ടിപ്പർ അപകടക്കേസിലെ 2 ലോറി ഉടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബർ ആണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ പി സിന്ധു ഇന്ന് ഉന്നതി ഹുഡയെ നേരിടും. ലക്ഷ്യസെന്നും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 11:02 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ പാസഞ്ചർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50.
4: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
7: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ

0: ഒന്നുമില്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇനി അല്പസമയത്തിനകം ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
5: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്രി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ

0: കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ് ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ് അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറ് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ചയെത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിനെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ

0: ന്യൂറോസർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിനു ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടർ

0: ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:22. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ഗാനാമൃതം. ഒന്ന് 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. അറിയിപ്പ് കഴിഞ്ഞു.

ഇസൈമഴയിലെ ആദ്യ ഗാനം ആത്മ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് യേശുദാസ്, എസ് ജാനകി എന്നിവർ.

0: കളറാക്കാൻ. കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: ഫൈവ് സ്റ്റാർ ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ചിത്രം ആലയദീപം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ചിത്രം ആനന്ദരാഗം, പാടിയത് യേശുദാസ്, എസ് ജാനകി എന്നിവർ.
3: മേഹം കറുക്കുത് മഴ വര പാക്കുത് വീശിയടിക്കുത് കാത്ത് കാത്ത്.
4: ഏ നിർത്തിട്ടിങ്ക പാട്ട് നല്ലായിരിക്കു, ഇന്നൊരു തരം പാടുങ്ങളേ.
5: അത് വന്ന് ഇന്ന് പാട്ട് ഏത് ഉങ്ങൾക്ക്?
4: പാട്ട് രൊമ്പ നല്ലായിരിക്കു, കേക്കണം പോലെ ആശയായിരിക്കു, പാടും നിന്നാ.

0: ഉപയോഗത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ആനന്ദക്കുമ്മി.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ചിത്രം കാതിൽ സുഖമാനത്, പാടിയത് ചിത്രം.

0: ചിന്തനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രം ആദിപരാശക്തി, പാടിയത് എസ് ജാനകി.

0: Volkswagen Virtus Nala Varshigam Akrishikigayanu.
1: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamadikkunna pratyeka aanukoolyangalum.
0: Phoenix Volkswagen Showroom sandarshikkuu.
2: എസ് ജാനകി പാടിയ ഒരു ഗാനം കൂടി. ചിത്രം 1000 രൂപയും

0: இசை மழை. FM பிரதான வார்த்தைகள்.
1: ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യാവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമാരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപ്പൂക്കണ്ടത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉത്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉത്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണി മുക്കിൽ കഴിഞ്ഞ മാസം 23 3 പേർ മരിക്കാനിടയായ ടിപ്പർ അപകട കേസിലെ 2 പ്രതി ലോറിയുടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യ സെന്നും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും.
0: FM പ്രധാന വാർത്തകൾ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
9: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
8: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 1616 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:10.
2: മെഡിസപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പുർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും I care, you can trust.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
10: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
9: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
13: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രേഷ്മ. മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രധാന റോഡുകൾ കയ്യേറിയത് തടയുന്നതിന്റെ ഭാഗമായി കവണക്കല്ല് ഊർക്കടവിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. ജംഗ്ഷനിലെ അനധികൃത കെട്ടിടം ഉൾപ്പെടെ 14 താത്കാലിക ഷെഡുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് പൊളിച്ചു നീക്കിയത്. മഞ്ചേരി വേട്ടേക്കോട് GUP സ്കൂളിൽ ബഹിരാകാശ പാനലുകളുടെ പ്രദർശനവും വാട്ടർ റോക്കറ്റ് ലോഞ്ചിങ്ങും നടത്തി. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ചാന്ദ്രദിന ബോധവൽക്കരണം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂളുകൾക്ക് പ്രീ ഫാബ് ടോയ്ലറ്റുകളുടെ നിർമ്മാണം. 2025-26 പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്കൂളുകൾക്കുള്ള താക്കോൽ നൽകൽ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N. സരിത നിർവഹിച്ചു. ജില്ലയിലെ 30 സർക്കാർ സ്കൂളുകളിലേക്ക് 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. നിർമ്മാണ മാലിന്യം കുറവും ഗുണനിലവാരം ഉറപ്പാക്കുന്നതും നിർമ്മാണ ചെലവ് താരതമ്യേന കുറവായതും പരിപാലിക്കാൻ എളുപ്പമുള്ളതുമാണ് പ്രീ ഫാബ് ടോയ്ലറ്റ്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SB രാജു അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.
14: Volkswagen Virtus, Nala Varshikam Akhrishikikyan.
15: Volkswagen Virtus Nodapam, 1.3 lakhs rupa vare vilamadikinam, Pratheka Anukoolyangalum.
14: Phoenix Volkswagen Showroom Sandarshikyu.
16: Al-Rayhan Kannashwatri Kondotti, Drishti.
11: Divasavum Kalathu 6:35.
17: Timirathinte Askidan.

0: ഡോന്നൊരു സംശയം.
1: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
8: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 59 സെക്കൻഡ്.

ഇപ്പോൾ സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, 6761122. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9495505006000.

സ്മൃതിഗീതങ്ങളിൽ ആദ്യ ഗാനം കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയത്. ഈ ഗാനത്തിനായി കത്തയച്ചത് നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: Volkswagen Virtus, Nala Varshigam Aghoshikkukayanu.
3: Volkswagen Virtus-നോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: ദേവി ദർശനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്ന് സത്യൻ, ചിക്കൻ, ചൊങ്കൻ, ചെറിയോൻ, അജേഷ് പൈക്കാടൻ എന്നിവരാണ്.

0: ഇഷ്ടം കളർ ആക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് PM വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും മുളഞ്ഞൂർ ഒറ്റപ്പാലത്തു നിന്നും. ചിത്രം കാട്ടുതുളസി. ഗായകൻ PB ശ്രീനിവാസ്. വയലാറിന്റെ വരികൾ MS ബാബുരാജിന്റെ ഈണം.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: പഞ്ചവൻകാട് എന്ന സിനിമയിലെ ശൃംഗാരൂപിണി ശ്രീപാർവതി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കൊണ്ടിപ്പറമ്പിൽ നിന്നും രാമൻകുട്ടി. ഈ ഗാനം ആലപിച്ചത് P. സുശീല, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് G. ദേവരാജൻ.

0: കളറാക്കാൻ. കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ?
1: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഭാഗ്യജാതകം എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് എം എസ് ബാബുരാജ്. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് തിരുവാലി തങ്കായത്തു നിന്നും കാട്ടുമുണ്ട അബു.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ് യു വി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കും.

0: you. Kia, movement that inspires.
1: സ്മൃതിഗീതങ്ങളിലെ അടുത്ത ഗാനം എന്നെ ഞാൻ തേടുന്നു എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഗിരീഷ് ചിറ്റണ്ട, തൃശൂർ.

വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഓടയിൽ നിന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാണ്ടിക്കാട് നിന്നും ചിങ്കാരക്കോയാക്ക ഇണ്ണിപ്പാസി കെ ആർ.

0: നിങ്ങളോടം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Kia, movement that inspires.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയാ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയാ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
2: സരോജിനി, നന്ദന, അനഘ, തമ്പുരു നാരായണൻ ഉറവമ്പുറത്തു നിന്നും കത്തയച്ചിട്ടുണ്ട്. മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനത്തിനായി ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ആർ കെ ശേഖർ, ഗായകർ പി ജയചന്ദ്രനും പി സുശീലയും.

ചിത്രം അച്ചാണി. ഗായിക പി സുശീല, പി ഭാസ്കരന്റെ വരികൾ ജി ദേവരാജന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൂത്തടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞീരുമ്മ, റഷീദ്, സജ്ന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവരാണ്.

അടുത്ത ഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയത്, പി ഭാസ്കരന്റെ രചനയ്ക്ക് സംഗീതം നൽകിയത് എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല.

പപ്പു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം നൽകിയത് കെ ജെ ജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് രമ വത്സല ചെറാട്ടുകുഴി മലപ്പുറത്തുനിന്നും.

അങ്ങാടി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് സുനില സി കെ, കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി.

ഉണ്ണി മേലേക്കോട്ടയിൽ പകരനെല്ലൂർ കുറ്റിപ്പുറം ആവശ്യപ്പെട്ട ഗാനം. ചിത്രം നദി. ഗായകൻ കെ ജെ യേശുദാസ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം.

0: FM പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിലൊന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും മുഖ്യമന്ത്രി. കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വ്യാജ ഒറ്റ നമ്പർ ലോട്ടറി വിറ്റ ഒരാൾ കോഴിക്കോട്ട് അറസ്റ്റിൽ. മലപ്പുറം കാവന്നൂർ സ്വദേശി ജുനേസിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1207 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05. ട്രെയിൻ നമ്പർ 1665 മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം ഏറനാട് മെയിൽ എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 12:13. ട്രെയിൻ നമ്പർ 1615 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ സെൻട്രൽ മെയിൽ എക്സ്പ്രസ് 1:08. ട്രെയിൻ നമ്പർ 1267 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗൾദ്വീപ് എക്സ്പ്രസ് 1:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപുരം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല.

0: തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ.

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
10: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
11: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
12: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
11: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയാ സോണറ്റ്.
14: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
13: സ്മാർട്ട് ആകൂ കിയാ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
15: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
16: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
6: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
7: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
2: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LED TVകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: കളറാക്കാൻ. കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: ഈ ഗാനം പാടിയത് ഷാഫി കൊല്ലം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
7: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
11: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
12: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
14: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
15: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
16: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.

0: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: Volkswagen Virtus nala varshikam aakarshikkukayanu.
5: Volkswagen Virtus nodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum
4: Phoenix Volkswagen showroom sandarshikku.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: ഈസൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ SSLC TH SSLC പരീക്ഷയിൽ 75% കുറയാതെ മാർക്ക് നേടിയവർക്കും പ്ലസ് ടു അല്ലെങ്കിൽ VHSC അവസാന വർഷ പരീക്ഷയിൽ 85% കുറയാതെ മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം. SSLC അല്ലെങ്കിൽ THLC പരീക്ഷയിൽ 70% പ്ലസ് ടു VHSC പരീക്ഷയിൽ 80% മാർക്ക് ലഭിച്ച SC ST വിഭാഗം വിദ്യാർത്ഥികളും അർഹരാണ്. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, അംഗത്വ പാസ്ബുക്ക്, ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, യൂണിയൻ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം. പരീക്ഷാ തീയതിയിലും അപേക്ഷാ തീയതിയിലും അംഗത്തിന് 24 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. അപേക്ഷകൾ ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ 31/8/2026 വൈകിട്ട് 5 മണിവരെയും അപ്പീൽ അപേക്ഷകൾ 15/9/2026 വരെ ചീഫ് ഓഫീസിലും നൽകാം. ഫോറത്തിന്റെ മാതൃക www.agriwork fund.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 04-83-27-3-00-01. കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും September 30 അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 04-93-24-40-70. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ

0: കത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപഥ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2-ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2-ാമത്തെ തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80%ത്തിലധികം തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2-ന് നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ, കശുമാവ് കൃഷികൾ

0: ക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിൽ എത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. എം ജി റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്തമാസം 2 ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലൻഡ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793, നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും. കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു.
3: ലോകമെമ്പാടും 176 മില്യൺ സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. കേരളത്തിലും ഈ രോഗം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെയാണെങ്കിലും ഇത് സംബന്ധിക്കുന്ന ബോധവൽക്കരണവും അറിവും പല സ്ത്രീകൾക്കും കുറവാണ്. 10-ൽ 1 സ്ത്രീക്ക് അവരുടെ ഗർഭധാരണ സാധ്യതയുള്ള കാലത്ത്, അതായത് 15-49 ഇടയിലുള്ള പ്രായത്തിലാണ് എൻഡോമെട്രിയോസിസ് ബാധിക്കാറുള്ളത്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ 20-40% പേരിൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. 50%

സ്ത്രീകളിൽ കഠിനമായ അടിവയറു വേദന എൻഡോമെട്രിയോസിസ് മൂലമുണ്ടാകുന്നു. സ്ത്രീകളിൽ ആരോഗ്യാവസ്ഥയിലായിരിക്കുമ്പോൾ അണ്ഡാശയത്തിൽ നിന്നുള്ള ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി ഓരോ ആർത്തവ ചക്രത്തിലും ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ആവരണം കട്ടികൂടുകയും ഗർഭധാരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബീജസങ്കലനം നടന്ന അണ്ഡത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ അണ്ടോത്പാദനത്തിന് ശേഷം ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന കട്ടികൂടിയ എൻഡോമെട്രിയൽ ആവരണം പൊഴിയാൻ തുടങ്ങും. അത് രക്തസ്രാവമാവുകയും യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ മാസമുറയിൽ സംഭവിക്കുന്നത്. ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റു ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയൽ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ഡാശയം, അണ്ഡവാഹിനി കുഴൽ, വയറിൻ്റെ ഉൾഭാഗം, ഗർഭാശയത്തിന് പിന്നിലുള്ള പൗച്ച് ഓഫ് ഡഗ്ലസ്, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് രോഗാവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ കാണപ്പെടുക. എന്നാൽ രോഗതീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി, മൂത്രനാളി, ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം കണ്ടേക്കാം. സിസേറിയൻ ചെയ്ത മുറിവ് ഉണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നു. ഗർഭാശയത്തിനുള്ളിലെ പോലെ പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത കാരണം ഈ കോശങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ആർത്തവ സമയത്ത് രക്തം ഒരു അടഞ്ഞ സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതുമൂലം നീർവീക്കം അല്ലെങ്കിൽ മുഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ ആർത്തവത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുകയും സാന്ദ്രമായ മുഴ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കുകയും അത് ഫ്രോസൺ പെൽവിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെയാണ് അണ്ഡവാഹിനി കുഴലുകളുടെയും അണ്ഡാശയത്തിൻ്റെയും ഗർഭപാത്രത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ശരീരഘടനയിൽ മാറ്റം വരികയും അണ്ഡവാഹിനി കുഴലുകൾക്ക് അണ്ഡം എടുക്കാൻ സാധിക്കാതെയും വരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിനും അത് പെരുകുന്നതിലും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് സ്ത്രീയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ദമ്പതികളുടെയും ശാരീരിക, ലൈംഗിക, മാനസിക, സാമൂഹ്യ വശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ്. കഠിനമായ വേദനയോടുകൂടിയ ആർത്തവം, അടിവയറ്റിൽ വേദന, നടുവേദന, വയറ് വീർക്കുക, ആർത്തവരക്തം ഇരുണ്ടതും കറുപ്പു നിറത്തിലും കട്ടകട്ടകളായി പോകുക, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ആർത്തവ സമയത്ത് മലബന്ധം, മലമൂത്ര വിസർജന സമയത്തെ വേദന എന്നിവയാണ് എൻഡോമെട്രിയോസിസിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ആർത്തവത്തോടനുബന്ധിച്ചും ഉണ്ടാകുന്ന കഠിനമായ വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവവേദന 80 മുതൽ 90% സ്ത്രീകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവരിൽ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞു വന്ന് പതുക്കെ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. എന്നാൽ എൻഡോമെട്രിയോസിസിൻ്റെ വേദന സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയൽ കോശങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്, ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക. അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതും അത്തരത്തിൽ ആയിരിക്കും. രോഗനിർണയം ആർത്തവത്തോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്ക് സമാനമാണ് എൻഡോമെട്രിയോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. രോഗം തിരിച്ചറിയാനും കൃത്യമായി ചികിത്സ എടുക്കാനും താമസിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് ലഭ്യമായ വിവിധ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഡോക്ടർ നടത്തുന്ന വയർ പെൽവിക് പരിശോധന, ഇതിലൂടെ പ്രാഥമിക രോഗനിർണയം സാധ്യമാകുന്നു. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന, അണ്ഡാശയത്തിലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ അല്ലെങ്കിൽ വയർ, മൂത്രസഞ്ചി, ഗർഭപാത്രം എന്നിവയിലെ മുഴകൾ എന്നിവ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. MRI പരിശോധന, എൻഡോമെട്രിയോസിസിൻ്റെ വ്യാപ്തി വിലയിരുത്താൻ ഇത് സഹായകമാണ്. പ്രത്യേകിച്ചും പെൽവിസിന് പുറത്തുള്ള അവയവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മതിയായ തയ്യാറെടുപ്പിനായി MRI സഹായിക്കുന്നു. ലാപ്രോസ്കോപ്പി, എൻഡോമെട്രിയോസിസ് കണ്ടെത്താനും ചികിത്സിക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ് ഈ പരിശോധന. എൻഡോമെട്രിയോസിസ് രോഗ ചികിത്സയിൽ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രം ഉണ്ടെന്നും നിരീക്ഷിക്കാൻ CA125 എന്ന രക്തപരിശോധന നടത്താറുണ്ട്. എൻഡോമെട്രിയോസിസിൻ്റെ കാര്യത്തിൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം പലപ്പോഴും രോഗതീവ്രതയുടെ അത്രയും

0: പുറത്ത് കാണില്ല എന്നതാണ്. ഒട്ടും രോഗലക്ഷണം ഇല്ലാത്തതോ വളരെ നേരിയ രോഗലക്ഷണമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ചിലപ്പോൾ കടുത്ത രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും രോഗത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതിനാൽ രോഗത്തിൻ്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻഡോമെട്രിയോസിസ് രോഗം വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആർത്തവ ദിവസങ്ങളിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ശീലം ഒഴിവാക്കുക. ആർത്തവ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ആർത്തവ ശുചിത്വം പാലിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എരിവ് കൂടുതലുള്ള ഭക്ഷണം, പുളിപ്പിച്ച ഭക്ഷണം, അമിതമായി ദാഹം തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മലബന്ധത്തിന് കാരണമാകാത്തതും ദഹനം എളുപ്പം നടക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുക. എൻഡോമെട്രിയോസിസും വന്ധ്യതയും. എൻഡോമെട്രിയോസിസ് രോഗം അണ്ഡത്തിൻ്റെ ഗുണനിലവാരത്തെ കുറയ്ക്കും. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒട്ടലുകൾ അണ്ഡവാഹിനി കുഴലിൻ്റെ ഘടനയെ ബാധിക്കുകയും ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയെ ഭ്രൂണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതിൻ്റെ യഥാർത്ഥ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. മാറിയ ആഹാരശീലവും ജീവിതശൈലിയും എൻഡോമെട്രിയോസിസിന്റെ കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആർത്തവം നേരത്തെ ആരംഭിക്കുന്നത്, ഗർഭധാരണത്തിൻ്റെ എണ്ണക്കുറവ് എന്നിവ മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എൻഡോമെട്രിയോസിസിനുള്ള ഹോമിയോപ്പതി ചികിത്സാ സാധ്യതകൾ. തികച്ചും ലളിതവും പാർശ്വഫലരഹിതവുമായ മരുന്ന് ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓരോ വ്യക്തിയുടെയും രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും രോഗാവസ്ഥകളും അപഗ്രഥിച്ച് വ്യക്തിപരവും മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്തുമാണ് മരുന്നുകൾ നൽകുന്നത്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വീകരിക്കാവുന്ന പാർശ്വഫലരഹിതമായ ചികിത്സയാണ് ഹോമിയോപ്പതി. തുടക്കത്തിലുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ഗർഭാശയത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കോശങ്ങളെ ആഗിരണം ചെയ്ത് ഇല്ലാതെയാക്കുവാൻ ശരീരത്തെ സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകതയാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എൻഡോമെട്രിയോസിസിന് പൂർണ്ണമായും ശാശ്വതവുമായ രോഗശാന്തി നൽകുന്നു. എൻഡോമെട്രിയോസിസിന്റെ ഭാഗമായുള്ള അതികഠിനമായ ആർത്തവ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഫലപ്രദമാണ്. എൻഡോമെട്രിയോസിസ് രോഗാവസ്ഥ മൂലമുള്ള വന്ധ്യതയ്ക്ക് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ജനനി വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലാ ജില്ലകളിലും ജനനി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കുറിച്ചി സർക്കാർ ഹോമിയോപ്പതി ആശുപത്രിയിലാണ് ജനനി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0481243433.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത്

0: മാസിഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യസംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന അംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് രണ്ടാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ രണ്ടാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ. സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്തുനിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TV

0: EMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
2: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges. And there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability as well as connectivity.
1: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാലുമണിപ്പൂക്കൾ. 4:50

5:45 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം കേൾക്കാം. വിലകൾ കിലോഗ്രാമിന്. ആദ്യം മൊത്ത വില, ചില്ലറ വില, നാടൻ, മറുനാടൻ ഇവ വായിക്കുന്നു. ചീരപച്ച 20-30, മറുനാടൻ 20-30. ചീരച്ചുവപ്പ് നാടൻ 20-30, മറുനാടൻ 20-30. കുമ്പളങ്ങ നാടൻ 12-20, മറുനാടൻ 12-20. ഏത്തയ്ക്ക നാടൻ 43-50, മറുനാടൻ 43-50. പാളയംതോടൻ നാടൻ 23-30, മറുനാടൻ 24-30. റോബസ്റ്റ നാടൻ 23-30, മറുനാടൻ 30-40. പാവയ്ക്ക നാടൻ 45-55, മറുനാടൻ 42-50. ചുരക്ക നാടൻ 13-20, മറുനാടൻ 13-20. പയർ നാടൻ 50-60, മറുനാടൻ 40-50. വെള്ളരി നാടൻ 14-20, മറുനാടൻ 14-20. ചേന നാടൻ 35-45, മറുനാടൻ 35-45. കോവയ്ക്ക നാടൻ 40-50, മറുനാടൻ 40-50. മത്തൻ നാടൻ 13-20, മറുനാടൻ 13-20. പടവലം നാടൻ 30-40, മറുനാടൻ 27-35. മരച്ചീനി നാടൻ 22-28, മറുനാടൻ 30-40. ഇഞ്ചി നാടൻ 190-210.

ഇനി ചില മറുനാടൻ ഇനങ്ങൾ പറയാം. ഞാലിപ്പൂവൻ 45 55, പൂവൻ 35 45, ബീറ്റ്റൂട്ട് 40 50, വെണ്ടയ്ക്ക 35 45, വഴുതന 32 40, കത്തിരി ഉരുണ്ടത് 25 35, ക്യാബേജ് 32 40, ക്യാരറ്റ് 50 60, കോളിഫ്ലവർ 30 40, ചേമ്പ് വലുത് 65 75, ചേമ്പ് ചെറുത് 30 40, മുരിങ്ങിക്കായ 55 65, ബീൻസ് 45 55, പച്ചമുളക് 50 60, കറുനാരങ്ങ 60 70, ചെറുനാരങ്ങ 2 3, മാങ്ങപ്പച്ച 40 50, സവാള 30 34, ചെറിയുള്ളി 75 85, ഉരുളക്കിഴങ്ങ് 24 30, തക്കാളി 20 24, വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 37, മൊത്തവില 38, പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 37, മൊത്തവില 38. നിങ്ങളിതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വിലവിവരം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഗാനാമൃതം. ഇന്നത്തെ ഗാനാമൃതത്തിൽ ഒരു എന്നാരംഭിക്കുന്ന ഒരു പിടി സിനിമാ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു പൂ മാത്രം എന്നാരംഭിക്കുന്നു ചിത്രം സ്വപ്നക്കൂട്. പാടിയത് ശ്രീനിവാസും സുജാതയും ചേർന്ന് കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ചിത്രം സുഖമോ ദേവി, പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ONV കുറിപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: നിങ്ങളുടെ മോഡം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നെ
4: ബ്രോ? ഇത് കീറിയതാണ്.
3: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
4: അതെയോ? പുതിയ നോട്ട് കിട്ടും?
3: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
5: ആദ്യമായി പറയുന്നു, സ്മാർട്ട്
6: ആകൂ.
7: ചിത്രം അണിയാത്ത വളകൾ, പാടിയത് S. ജാനകി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് AT ഉമ്മറിന്റെ ഈണം.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Volkswagen Virtus nala varshikam aakarshikkukayanu.
3: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
2: Phoenix Volkswagen showroom sandarshikku.
4: Chitram July 4 padiyathu Shweta. Shibu Chakravarthiyude varikalkku Avsay Pachante sangeetham.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ചിത്രം അഗ്നിദേവൻ, പാടിയത് MG ശ്രീകുമാർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ ഈണം.

0: ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു എന്ന വാക്കിൽ ഉള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി മിന്നാരം എന്ന സിനിമയിലെ ഗാനം ഒരു വല്ലം പൊന്നും പൂവും എന്നാരംഭിക്കുന്നു. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ ഈണം.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ചിത്രം സമ്മർ ഇൻ ബത്ലഹേം, പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

ചിത്രം മേഘമൽഹാർ, പാടിയത് യേശുദാസ്. ONV കുറുപ്പിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ ഈണം.

ഇനി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുബേരൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ച ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ കുത്തിരിപ്പ് സമരത്തെ ബിജെപി അപലപിച്ചു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ലജ്ജാകരമായ ഒരു ദിവസമാണിതെന്ന് ബിജെപി എംപി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാർവെൽ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് മുഖ്യാതിഥിയായി. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തെ ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയവ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 90 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിനും മികച്ച നിലവാരത്തിൽ സൌകര്യങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഡൽഹിയിലുണ്ടായ അതിക്രമത്തിൽ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ

0: been agreeing for discussion. Indian Navy inducts INS Malvan, second anti-submarine warfare ship, to strengthen maritime security. Quad foreign ministers reaffirm commitment to free, open and inclusive Indo-Pacific. Whole meeting at Manila in Philippines. Death toll rises to 31 as flood situation remains grim in Assam. Red alert for heavy rainfall in Gujarat, central Maharashtra and parts of Goa for the next 2 days. And Indian shuttler Ayush Shetty enters pre-quarterfinals, defeating Indonesia's Alvi Farhan in China Open Badminton Tournament. And with that, we end the Midday News.
1: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 18-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: அண்ணா அண்ணா தனபதி அண்ணா.
1: ஏ ஆரா? ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ ഡേവിഡ്. ഇനി വേണ്ടെന്ന് കേട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങുക. ദേ അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ മതി കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണൻ ഇറങ്ങുമ്പോൾ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാൽ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?
1: ഹാ, അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ.
0: ഒരു കുഴപ്പമില്ല, പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണനും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെന്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധയിടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിൻ്റെയും ബൈക്കിൽ ചായ നിൽക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിൻ്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തന്റെ കൃത്യം നിർവഹിച്ചത്, അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? What do you mean?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിന്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നല്ലോ, അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്.

0: ഡേവിഡ് റെക്കോർഡ് ചെയ്ത നൂറുകണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മൊഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു December 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എൻ്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
1: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തുപറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
1: ഡേവിഡ് കൊന്നോ? ആരെ?
2: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലെ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷെ ഞാൻ തനിച്ചല്ലാട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടി ഉണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാൻറ്റി, ഗോവിന്ദൻ സർ. എൻ്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
4: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
3: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
0: അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
2: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
3: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
4: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
0: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലത്ത് തന്നെ നിക്കാതെ.
4: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്ക കമലെ.
2: അന്ന, നീഞ്ഞു വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
3: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
4: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
5: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
6: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
4: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
3: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണുകാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
4: അതെ,
3: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
4: ഓ,

0: ഓരോരോ സാഹസങ്ങള്.
1: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
0: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
1: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
0: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
1: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
0: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
2: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
0: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
1: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
3: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
3: ഓ, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
0: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
3: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
2: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിൽ ആദ്യം യേശുദാസും ശബ്നവും ചേർന്ന് പാടിയ ഗാനം ചിത്രം നിറം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചിത്രം അനുരാഗി, പാടിയത് യേശുദാസ്. യൂസുഫലി കേച്ചിരിയുടെ വരികൾ, ഗംഗയ്യ അമരന്റെ സംഗീതം.

0: Volkswagen Virtus, Nana Washigam Akushikigan.
1: Volkswagen Virtus Lodapum, 1.3 lakhs Ruba Varavilamadikina, Pratika Alukulingalam.
0: Phoenix Volkswagen Showroom, Sandarsikyu.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:20

ഇരുപതിന് രാമായണ പാരായണം, 5:45 ഞാറ്റുവേല, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ 5:55 വന്ദേമാതരം, തുടർന്ന് മംഗളവാദ്യം. 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി, ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:10 ദൃശ്യം, ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം, അമിതമായ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസേ മൗരദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം, പ്രസവാനന്തര പോഷകാഹാരങ്ങൾ. ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാവ്യധാര. പാലാ നാരായണൻ നായരുടെ കേരളം വളരുന്നു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലാപനം ഉഷപ്രിയ രഞ്ജൻ. 7:50 സുമനാബ മൾട്ടിറബ് കായിക ലോകം, തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കോരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുവലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐക്യർ ഹോസ്പിറ്റൽ, വടക്കേശാന് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വാക്കും പൊരുളും. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹ്റൂഫ് രാജ്. ഭാഗം 15. 8:55 സസ്നേഹം, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ ഓർമ്മകൾ, മകൻ A നാരായണൻ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2 മണിക്കും ഡെന്യൂസ്. 2:15 തുടർന്ന് അടക്കം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. മൂന്ന് മണിക്ക്

ഡയൽ എസോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാനപരിപാടി 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം 5:45 ഞാറ്റുവേല 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 3 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധകപ്പലായ INS മാർവെൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് BJP മാർച്ച്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്തെ മത്സ്യബന്ധനത്തിനും വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 2269 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി SF എക്സ്പ്രസ് 2:59. ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ് 4:18. ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: കാൽപന്തും കലക്കൻ ഓഫ്.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
3: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
3: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: Volkswagen Virtus nana varshikam aakarshikkukayanu.
8: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
7: Phoenix Volkswagen showroom sandarshikku.
9: Spine Clinic ABC Orthopedic Hospital Manjeri Kavidhara.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC Orthopedic Hospital Manjeri.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
6: Kia, movement that inspires.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
9: എന്നും രാവിലെ 7:00.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
6: Kia, movement that inspires.
16: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
17: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
18: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
19: പാട്ടുപൊലിമ എന്നും രാവിലെ 7:05.

0: 35
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC Supply.

0: மஞ்சு
1: PM जय अब गरीबों की जय बन गई है।

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
0: എന്നും രാവിലെ 7:00
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3:00 മുതൽ 6:00 വരെ സായാഹ്ന OP

0: FM പ്രധാന വാർത്തകൾ.
1: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിസന്ധിയിലായ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്തെ സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 21,000 അപേക്ഷകളിൽ 24.15 കോടി രൂപ വിതരണം ചെയ്തതായി മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50, ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, ട്രെയിൻ നമ്പർ 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

നാലുമണിപ്പൂക്കൾ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നാലുമണിപ്പൂക്കളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കർക്കിടമാസമാണല്ലോ. ഇപ്പോൾ ആയുർവേദത്തിൽ സുഖ ചികിത്സയുടെ കാലമാണ്. ഔഷധക്കഞ്ഞി, പത്തിലക്കറി തുടങ്ങിയ പാരമ്പര്യ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ ശീലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ഷാജി ജോസഫ്.

0: നെറ്റ് സർഫിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണിത് എന്നറിയുമോ? മുനി രാമയൂർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: സർഫിംഗ് എന്ന പേരിൽ ഒരു കായിക ഇനമുണ്ട്. അത് ടി വിയിലും മറ്റും കണ്ടിട്ടില്ലേ? തിരമാലകൾക്ക് മുകളിലൂടെ ഒരു ബോർഡിൽ കയറി നിന്ന് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കായിക ഇനം. മനോഹരമാണ് അത് കാണാൻ, അല്ലേ? ഇന്റർനെറ്റിലുമുണ്ട് ഒരു സർഫിംഗ്. ഇന്റർനെറ്റിലെ

സർഫിംഗ് എന്ന് വെച്ചാൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റ് പേജുകളിലേക്ക് ഹൈപ്പർ ലിങ്കുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ബ്രൗസ് ചെയ്യുന്നതാണ്. വെറും ബ്രൗസിംഗ് അല്ല, ഹൈപ്പർ ലിങ്കുകളിലൂടെ സഞ്ചരിച്ച് ഒരു പേജിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ പോകുന്നതിനെയാണ് വെബ് സർഫിംഗ് എന്ന് പറയുന്നത്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സർഫിംഗ് ആണ്. കാരണം ആ സെർച്ച് റിസൾട്ടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വെബ് പേജിലേക്ക് നിങ്ങൾ ഒരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു അല്ലേ. അതിനകത്ത് നിന്ന് നിങ്ങൾ മറ്റൊരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേറൊരു പേജിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ നടക്കുന്നതും സർഫിംഗ് ആണ്. ഓർക്കുക, ഒരു പേജിൽ നിന്ന് മറ്റ് പേജുകളിലേക്ക് ഹൈപ്പർ ലിങ്കുകൾ വഴി സഞ്ചരിച്ച് ബ്രൗസ് ചെയ്യുന്നതിനെയാണ് വെബ് സർഫിംഗ് എന്ന് പറയുന്നത്.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ മ്മുടെ വികസനം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
2: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ. ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നേ?
4: ബ്രോ, ഇത് കീറിയതാണ്.
3: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
5: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
4: അതെയോ, പുതിയ നോട്ട് കിട്ടും?
3: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
5: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: ലോകത്തിലെ ഏറ്റവും അഗ്ലി വുമൺ എന്ന് സോഷ്യൽ മീഡിയ മുദ്രകുത്തിയ ലിസി എന്ന ആക്ടിവിസ്റ്റിന്റെ അതിജീവനത്തിന്റെ കഥ ഇപ്പോൾ ശ്രദ്ധിക്കാം.
1: ഒരു നിമിഷം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ചെറു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ കമന്റ് ബോക്സ് നിറയെ കുറ്റപ്പെടുത്തലും പരിഹാസവും മാത്രം. ലോകത്തിലെ ഏറ്റവും വിരൂപനായ വ്യക്തി എന്ന രീതിയിലുള്ള കമന്റുകൾ, പോയി മരിച്ചൂടെ, എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള പരിഹാസ ചോദ്യങ്ങൾ. സങ്കല്പത്തിനപ്പുറം ഇതൊരു കൗമാരക്കാരിയുടെ ജീവിത യാഥാർത്ഥ്യമായിരുന്നു. ലിസി വെലാസ്ക്വെസ് എന്നായിരുന്നു ആ അമേരിക്കക്കാരിയുടെ പേര്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജനിതകാവസ്ഥയുമായിരുന്നു ലിസിയുടെ ജനനം. ശരീരത്തിൽ കൊഴുപ്പ് സംഭരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥ കാരണം അവൾക്ക് ഒരിക്കലും തൂക്കം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഒരു കണ്ണിന്റെ കാഴ്ചയും അവൾക്ക് നഷ്ടമായിരുന്നു. 17 വയസ്സിൽ യാദൃച്ഛികമായിട്ടാണ് അവൾ യൂട്യൂബിൽ ആ വീഡിയോ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീ, വേൾഡ്സ് അഗ്ലിയസ്റ്റ് വുമൻ എന്ന തലക്കെട്ടിൽ ലിസിയുടെ 8 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞിരുന്നു. അതിനു താഴെ വന്ന കമന്റുകൾ പലതും മനുഷ്യത്വം തൊട്ടുതീണ്ടാത്തതായിരുന്നു. ഇവൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, സ്വയം വെടിവെച്ച് മരിച്ചുകൂടെ എന്നിങ്ങനെ നീളുന്ന കൂരമ്പുകൾ. 17 വയസ്സിൽ തനിക്ക് നേരെ നടന്ന സൈബർ ബുള്ളിയിങ്ങിന്റെ പേരിൽ ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാൻ ലിസി തയ്യാറായിരുന്നില്ല. എന്നെ നിർവചിക്കുന്നത് എന്റെ രൂപമല്ല, എന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2013 ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ് എന്ന പേരിൽ ലിസി നടത്തിയ ടെഡക്സ് പ്രഭാഷണം ലോകമെമ്പാടും തരംഗമായി. 13 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ട ഈ പ്രഭാഷണത്തിലൂടെ തന്റെ രൂപമല്ല തന്റെ വ്യക്തിത്വം നിർണയിക്കുന്നത് എന്നവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന പ്രചോദക പ്രഭാഷകരിൽ മുൻനിരയിൽ തന്നെയാണ് ലിസിയുടെ സ്ഥാനം. തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും അവർക്ക് കരുത്തേകാനുമായി ലിസി നിരവധി പുസ്തകങ്ങൾ രചിച്ചു. ലിസി ബ്യൂട്ടിഫുൾ, ബി ബ്യൂട്ടിഫുൾ ബി യു, ഡെയർ ടു ബി കൈൻഡ് എന്നിവ അവയിൽ ചിലതു മാത്രം. ലിസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച എ ബ്രേവ് ഹാർട്ട്, ദ ലിസി വെലാസ്ക്വെസ് സ്റ്റോറി എന്ന ഡോക്യുമെന്ററി ലോക ശ്രദ്ധ നേടി. സൈബർ ബുള്ളിയിങ്ങിനെതിരെ പോരാടാൻ പ്രചോദനം നൽകുന്ന ഈ ചിത്രം നിരവധി ഫിലിം ഫെസ്റ്റുകളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ സജീവമായ ലിസി അമേരിക്കൻ കോൺഗ്രസിൽ പോയി സ്കൂളുകളിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കാൻ പോരാടി. പ്രിയ ശ്രോതാക്കളെ, ലിസിയുടെ തീവ്രമായ ജീവിതാനുഭവങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ രൂപം, നിറം, സാമൂഹികാവസ്ഥ തുടങ്ങിയവയെ ചൊല്ലി ആരെങ്കിലും പരിഹസിച്ചാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകരുത്. കുത്തുവാക്കുകളെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുക. നിങ്ങൾക്ക് നേരെ വരുന്ന കല്ലുകൾ കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ പണിയുക. ഇനി കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കൂ. എന്നിട്ട് സ്നേഹത്തോടെ പറയൂ, ഞാൻ എന്റെ എല്ലാ പരിമിതികളോടും കൂടി തന്നെ എന്നെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളിലെ മഹാശക്തി കർമ്മപഥത്തിലേക്ക് വരുന്നതായി അനുഭവിച്ചറിയാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: നമ്മുടെ ഭീമയിൽ

0: ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരക്കപ്പോ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
11: നേടാം.
12: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
12: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊരുമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
15: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: ദന്ത ചികിത്സാരംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
1: പൊതുവെ നമുക്കറിയാം ഹൃദ്രോഗം അല്ലെങ്കിൽ നല്ല ബി പി ഉള്ള ആളുകളിൽ ഹൃദയ ശാസ്ത്രക്രിയ കഴിഞ്ഞ ആളുകൾ, നമുക്ക് ബൈപ്പാസ് ആയിരിക്കാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം തുടങ്ങിയ ചികിത്സയെല്ലാം എടുക്കുന്നവരിൽ ദന്ത ചികിത്സയ്ക്ക് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ എന്നുള്ള സംശയം സ്ഥിരമായിട്ട് പേഷ്യൻസ് ചോദിക്കുന്നതാണ്. മനസ്സിലാക്കേണ്ടതൊന്നേ ഉള്ളൂ, നിങ്ങൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഡ്രഗുകൾ, ഈ മരുന്നുകൾ കഴിക്കുന്നവരിൽ ഒരുപക്ഷെ പല്ലെടുത്തു കഴിഞ്ഞാൽ രക്തം നിൽക്കില്ലേ എന്നുള്ള സംശയമാണ് ഒരുപാട് രോഗികൾക്കുള്ളത്. മനസ്സിലാക്കേണ്ടത് ചില കേസിൽ മാത്രമേ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഒക്കെ ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് നിർത്തിക്കൊണ്ട് പല്ലെടുക്കാൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ബാക്കി 90% കേസുകളിലും നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഇത്തരം ചികിത്സയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ദന്ത ഡോക്ടർ കണ്ടതിന് ശേഷം നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ ചില കേസിൽ

നമുക്ക് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്കൊക്കെ പല്ലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ അല്ലെങ്കിൽ ഒരു കൊല്ലമോ 2 കൊല്ലമോ വരെ കഴിയുന്നതുവരെ അത്രയും കാലം പല്ലുവേദന സഹിച്ചു പോകണമെന്നില്ല. അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിൻ്റെയും ഡെന്റിസ്റ്റിൻ്റെയും 2 ഒപ്പീനിയൻ എടുത്തുകൊണ്ട് രണ്ടുപേരുടെയും ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് അതിന് പരിഹാരം കാണാവുന്നതാണ്. അത്യാധുനിക ചികിത്സയുടെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതികളാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് എന്നൊക്കെ പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് ബ്ലീച്ചിങ് എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഈ വെനീറിങ്ങും സ്മൈൽ ഡിസൈനിങ്ങും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ചെറിയ വിടവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ പല്ലിൻ്റെ ആകൃതിയിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ചിരി നന്നാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ

0: എന്നതാണ്.
1: അത്യാധുനിക ചികിത്സയുടെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതികളാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് എന്നൊക്കെ പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് വെനീറിംഗ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് ബ്ലീച്ചിങ് എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഈ വെനീറിങ്ങും സ്മൈൽ ഡിസൈനിങ്ങും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ചെറിയ വിടവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ, പല്ലിൻ്റെ ആകൃതിയിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ചിരി നന്നാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, സ്മൈൽ ഡിസൈനിങ്ങും വെനീറിങ് പോലെയുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചിരി നന്നാക്കാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, എല്ലാ ചികിത്സകളിലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ കംപ്ലയിൻസിനും പരിഹാരമായിട്ട് വെനീറിങ്ങും സ്മൈൽ ഡിസൈനിങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ദന്ത ഡോക്ടറോട് പറയുകയും ഇത് ഇതിനെക്കുറിച്ചുള്ളൊരു സംശയ നിവാരണമായിട്ട് നിങ്ങൾക്ക് ദന്ത ഡോക്ടറോട് ചോദിക്കുകയും നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്സിൻ്റെ അടിയിൽ വരുന്നതാണ്. ഓരോ ചികിത്സയ്ക്കും അതിൻ്റെതായ പോസിറ്റീവ് വശവും അതിൻ്റെ നെഗറ്റീവ് വശവുമുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യവും നിങ്ങൾ ദന്ത ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ ചികിത്സ ചെയ്യാൻ തീരുമാനിക്കേണ്ടതാണ്.

0: ഇപ്പോൾ കർഷകർക്കുള്ള ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കാം.
1: കേരളത്തിന്റെ സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ 5 പുതിയ വിളയിനങ്ങൾ പുറത്തിറക്കി. KAU തേജസ്വിനി എന്ന മുളകിനം, ബ്രഹ്മി ഇനമായ KAU മേധ, KAU സൗഗന്ധിക എന്ന രാമച്ചം, KAU കൊച്ചിൻ പ്രൈഡ് എന്ന ഇഞ്ചി വിഭാഗം, മഞ്ഞൾ ഇനമായ KAU ഗോൾഡൻ ഫിംഗർ എന്നിവയാണ് വിളയിനങ്ങൾ. മുളകിനമായ KAU തേജസ്വിനി കുറ്റിച്ചെടിയായി വളരുന്നതും നീളമുള്ള കൈകൾ തരുന്നതുമാണ്. ഉയർന്ന വിളവ് നൽകുന്നതായ ഈ ഇനം കേരളത്തിൽ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. ഇതിന്റെ കായ്കൾക്ക് കൂടുതൽ തൂക്കവും നീളവും ഉണ്ട്. ഇടത്തരം എരിവുള്ള ഈ ഇനത്തിന് വൈറസ് രോഗങ്ങളെയും വാട്ടരോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഹെക്ടറിന് ശരാശരി 32.50 ടൺ ആണ് ഇതിന്റെ വിളവ്. ബ്രഹ്മി ഇനമായ KAU മേധ പ്രധാനമായും മധ്യ കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. മികച്ച ഉൽപാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉയർന്ന അളവിൽ എസൻഷ്യൽ ഓയിൽ അടങ്ങിയ ഒരു രാമചൈനമാണ് KAU സൗഗന്ധിക. മികച്ച വളർച്ച, കൂടുതൽ തൈകൾ പൊട്ടാനുള്ള ശേഷി, ഉയർന്ന വേര് ഉൽപാദനം, കൂടുതൽ എണ്ണയുടെ അളവ് എന്നിവയും ഇതിനുണ്ട്. ഇഞ്ചി ഇനമായ KAU കൊച്ചിൻ പ്രൈഡ്, ഉയർന്ന അളവിൽ സിഞ്ചിബെറിൻ, അന്നജം, മികച്ച വിളവ് എന്നിവയോടൊപ്പം കൊച്ചിൻ ഇഞ്ചിയുടെ തനതായ എരിവും മണവും ഇതിനുണ്ട്. ഇത് ഇഞ്ചിയുടെ റൈസോം റോട്ട് എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നു. തെങ്ങിൻ തോപ്പുകളിൽ തനിവിളയായോ ഇടവിളയായോ ഇത് വളർത്താം. KAU ഗോൾഡൻ ഫിംഗർ എന്ന മഞ്ഞളിനം, ഉയർന്ന കുർക്കുമീൻ, അതായത് 8.65% കുർക്കുമീൻ അടങ്ങിയ ഒരു തനത് ആലപ്പി ഫിംഗർ മഞ്ഞളാണ്. ഇതിന് ഉയർന്ന വിളവും ഉള്ളിൽ നല്ല കടും ഓറഞ്ച് നിറവുമാണ്. വിളക്കാലം 240 മുതൽ 250 ദിവസങ്ങളാണ്. കഴിഞ്ഞ മാസം കാർഷിക ഉൽപാദക കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയാണ് പുതിയ ഇനങ്ങൾ പുറത്തിറക്കിയത്. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം.
2: കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.

0: ഉണ്ടോന്നൊരു സംശയം.
1: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പൊരൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ മൂവ്മെന്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
9: നേടാം.
10: ഐഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
15: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
16: പ്രസവാനന്തര പരിചരണം ആയുർവേദ വീക്ഷണത്തിൽ. ഇതിനെക്കുറിച്ച് പെരിന്തൽമണ്ണ പ്രസിഡന്റ്സ് പോസ്റ്റ് നേച്ചറിൽ ആയുർകെയറിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
17: ലോകത്ത് ഏറ്റവും മഹത്തായ പ്രകൃതി ധർമ്മമാണ് പ്രസവം. പ്രസവശേഷമുള്ള ആദ്യ 6 ആഴ്ച അല്ലെങ്കിൽ 1.5 മാസക്കാലം സൂതികാകാലം അഥവാ പോസ്റ്റ്നാറ്റൽ പീരീഡ് എന്നും പ്രസവിച്ച സ്ത്രീയെ സൂതിക എന്നും പറയുന്നു. ആയുർവേദത്തിൽ സൂതികയുടെ പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ അവളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രസവശേഷം സമയത്തുണ്ടാകുന്ന പലവിധ ക്ലേശങ്ങൾ, പേശികൾക്കുണ്ടാകുന്ന അയവ്, ഉദരഭാഗത്തെ മാറ്റങ്ങൾ തുടങ്ങിയ പല ശാരീരിക, മാനസിക, വൈകാരിക മാറ്റങ്ങളിൽ നിന്ന് പൂർവ്വസ്ഥിതി കൈവരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. എന്നാൽ പ്രസവരക്ഷ ആവശ്യമാണോ? പ്രസവരക്ഷ ചെയ്താൽ അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പലരുടെയും

സംശയങ്ങളാണ്. യഥാർത്ഥത്തിൽ അത്തരം സംശയങ്ങൾക്ക് പ്രധാന കാരണം പഴയ പ്രസവരക്ഷാരീതികൾ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രസവരക്ഷ എന്നുള്ളത് കേവലം എണ്ണ തേച്ച് തിളച്ച വെള്ളത്തിൽ കുളിച്ച് ഒരുപാട് ഭക്ഷണം, ലേഹ്യം, മറ്റു മരുന്നുകളും കഴിച്ച് വണ്ണം വെപ്പിച്ച് നടക്കാനോ അനങ്ങാനോ സമ്മതിക്കാതെയുള്ള ഒരു ചിത്രമായിരിക്കും പലരുടെയും മനസ്സിൽ രൂപപ്പെടുന്നത്. മിക്കവാറും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അല്ലാതെ ആയമാരുടെ മറ്റും സ്വന്തം ഇഷ്ടപ്രകാരം വൈദ്യശാലകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ തെറ്റായ ഡോസിലുള്ള മരുന്നുകളും, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ദഹനക്കേടുണ്ടാക്കുന്ന വിധം അമിതമായി ഭക്ഷണം നൽകുക, വൃത്തിയില്ലാതെ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുക തുടങ്ങിയവ കാണുന്നു. ഇതുവഴി ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ പ്രസവരക്ഷ ചെയ്യുമ്പോൾ പ്രസവരക്ഷ പ്രസവശിക്ഷയായി അനുഭവപ്പെടാം. എന്താണ് യഥാർത്ഥത്തിൽ പ്രസവരക്ഷ എന്ന് നോക്കാം. ആയുർവേദം പ്രസവരക്ഷയെ ഒരു ചികിത്സ എന്ന രീതിയിൽ മാത്രമായി കാണുന്നില്ല. ശരീരം, മനസ്സ്, ആഹാരം, ജീവിതശൈലി എന്നിവയെ സമന്വയിപ്പിച്ചുള്ള ഒരു സമഗ്ര പരിചരണമായിട്ടാണ് കാണുന്നത്. പ്രസവം കഴിഞ്ഞു എന്നതുകൊണ്ട് സ്ത്രീ ശാരീരികവും മാനസികവുമായി പൂർണമായും ആരോഗ്യവതിയായി എന്ന് പറയാനാകില്ല. പ്രസവത്തിന് മുൻപും പ്രസവ സമയത്തും എത്രത്തോളം പ്രാധാന്യത്തോടെയാണോ നമ്മൾ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ പ്രസവാനന്തര ദിവസങ്ങളിലും അമ്മയ്ക്കും കുഞ്ഞിനും ശാസ്ത്രീയമായ പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തര ശാരീരിക മാനസിക ഫലം പ്രദാനം ചെയ്ത് ഗർഭാശയ ശുദ്ധി വരുത്തി മുലപ്പാൽ വർദ്ധിപ്പിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം പകരുക എന്ന ലക്ഷ്യം പ്രസവാനന്തര ചികിത്സയ്ക്കുണ്ട്. ഓരോ സൂതികയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് സുഖം പ്രാപിക്കാൻ എടുക്കുന്ന സമയത്തിൽ മാറ്റങ്ങളുണ്ടാകാം. പ്രസവശേഷമുള്ള പരിചരണത്തിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം, ആവശ്യത്തിന് വിശ്രമം, വ്യായാമം, ശുചിത്വം എന്നിവ ഉൾപ്പെടുന്നു. ശാസ്ത്രീയമായി ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന പ്രസവരക്ഷാ പരിചരണം അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതോടൊപ്പം പ്രസവാനന്തര പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും.

0: നിസ്വാർത്ഥമായ സ്വാർത്ഥതയെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നു യെസ് വയലറ്റ്.
1: നമ്മൾ നിസ്വാർത്ഥതയെ കൊട്ടിഘോഷിക്കുമ്പോഴും സ്വാർത്ഥത നമ്മെ എവിടെയൊക്കെയോ വരിഞ്ഞു മുറുക്കുന്നില്ലേ? കടുത്ത ആത്മപരിശോധന ഒന്നുമില്ലാതെ തന്നെ നമുക്കത് അനുഭവവേദ്യമാണ്. നിസ്വാർത്ഥമായ സ്വാർത്ഥത എന്നാണ് അതിൻ്റെ പേര്. ആർക്കും നിസ്വാർത്ഥമായി നൽകാൻ കഴിയാത്ത ചില സ്വാർത്ഥതകളാണവ. അതിനെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയാം. വ്യത്യസ്തങ്ങളായ പല പല ഇഷ്ടങ്ങൾ. ഉദാഹരണമായി നമ്മുടെ പഠനരീതി, ഭക്ഷണരീതി, രുചിഭേദങ്ങൾ തുടങ്ങിയവ. ഇവയൊന്നും മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ കഴിയില്ല. നിസ്വാർത്ഥത എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കാൻ കഴിയുന്നവയെല്ലാം തന്നെ 100% സംതൃപ്തിയോടെ പകർന്നു നൽകാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നിസ്വാർത്ഥത. തനിക്ക് കിട്ടിയ വിലപ്പെട്ട ഒരു സമ്മാനം അതിൻ്റെ കൗതുകം കണ്ട് അടുത്തു നിന്നൊരാൾ അത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം എന്തെന്നറിയാതെ നിൽക്കുമെങ്കിലും അടുത്ത നിമിഷം എന്താണ് പറഞ്ഞതെന്ന് നാം ആരായുകയും നിറഞ്ഞ സന്തോഷത്തോടെ അത് അയാൾക്ക് നൽകുകയും ചെയ്താൽ അയാളുടെ ചിന്താഗതിയെ നാം അളക്കേണ്ടതില്ല. നൽകുക കർണനെപ്പോലെ. നിസ്വാർത്ഥതയുടെ ലേബലിൽ നടത്തപ്പെടുന്ന സേവനങ്ങൾ പലതും സ്വാർത്ഥതയെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് അല്പം വൈകിയാണെങ്കിലും ജനം മനസ്സിലാക്കും. ജനാധിപത്യ യുഗത്തിൽ രാഷ്ട്രീയ വിശകലനം പൗരന് അത്യാവശ്യമാണ്. അത് സ്വയം ഉപയോഗിക്കുക പല പൊതുവേദികളിലും രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. കാരണം വ്യക്തം, ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ബോംബിങ്ങിനേക്കാൾ മാരകമായ അപകടങ്ങൾക്ക് അത് വഴിവയ്ക്കും. അതേ കാര്യങ്ങൾ സൗഹൃദ സംഭാഷണമായി മാറ്റിക്കൂടെ? ഊണ് കഴിഞ്ഞ് ഇല കളയുന്ന ലാഘവത്തോടെ അതെല്ലാം അവിടെ കളഞ്ഞ് സുന്ദരമായി കൈകൊടുത്ത് പിരിഞ്ഞാൽ ആർക്കും താൻ പറഞ്ഞ കേമത്വം ഓർത്ത് ഊറ്റം കൊള്ളേണ്ടി വരില്ല. ഭരണതലത്തിലേക്ക് നേട്ടവും കോട്ടവും ചൂണ്ടിക്കാട്ടി കുറിപ്പുകൾ അയക്കുകയും കൂടി ചെയ്താൽ സംഘടനാ പ്രവർത്തനം ശ്ലാഘനീയമാകും. സംഘടനകൾ ഒരിക്കലും സംഘട്ടനത്തിനുള്ള വേദിയായി മാറുകില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ രാഷ്ട്രീയത്തെ ചെറുപ്പം മുതൽ വിശകലനം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. അങ്ങനെയായാൽ ഇന്ന് വിദ്യാലയങ്ങളിൽ കുട്ടികൾ മൂലമുണ്ടാകുന്ന വിപത്തുകൾ ഇല്ലാതാകും. രാഷ്ട്രീയാന്ധത ബാധിച്ച മുതിർന്ന തലമുറ, ഇളം തലമുറയെ അതിൽ നിന്നും സ്വതന്ത്രമാക്കുക. വോട്ട് ചെയ്യേണ്ട ഘട്ടത്തിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഈഗോയുടെ തീപ്പന്തം കത്തിക്കാതെ നിസ്വാർത്ഥമായ സ്വാർത്ഥത അപ്പോൾ നാം അനുഭവിക്കും.

0: പ്രിയമുള്ളവരെ, നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത്രയും സമയം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു, ഷാജി ജോസഫ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിലെ വെല്ലുവിളി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇക്യുബേറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണവും ഒരു മാസത്തെ സൌജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും മന്ത്രി T.സിദ്ദിഖ് നിർവഹിച്ചു. പാലക്കാട് മലമ്പുഴയിലെ ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്തെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, ട്രെയിൻ നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ ജനകീയവും കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ മലപ്പുറം ജില്ലയിൽ 17,608 പട്ടയങ്ങൾ വിതരണം ചെയ്യാനുണ്ട്. ഇവയിൽ

0: 57 പട്ടയങ്ങൾ സംസ്ഥാന സർക്കാരിന് 100 ദിന പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്യും. 29,962 ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ 4,600 അപേക്ഷകൾ പ്രത്യേക തരംമാറ്റ അദാലത്തുകൾ സംഘടിപ്പിച്ച് തീർപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അധ്യക്ഷനായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം നിലയം റിലേ.

0: ആകാശവാണി സമയം 5 മണി.
1: യേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ് അധ്യാപിക ഹെ അനുപം രശ്മി ഛാത്രായം ഹെ തന്മയ പിള്ളൈ ഓർ മുസ്കാൻ ജിഷാർ.

ആകാശവാണി. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, എം ജി ശ്രീകുമാർ എന്നിവർ ആലപിച്ചത്.

0: ആകാശവാണി
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
3: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്ത് മെതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ടെത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷി മേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇത്തരം രീതികളിൽ മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനി ആയിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ഡ്രോണിന്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല, നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിന്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തന ശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല, ഡ്രോണിന്റെ പ്രസക്തി ഇപ്പൊ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്: ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പൊ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ് കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ഇതിനെ നമുക്ക് സ്മോൾ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഡ്രോണുകളാണ് കാർഷിക മേഖലയിൽ ഏറിയ പങ്കും പ്രചാരത്തിലുള്ളത്. ഇനി നമുക്ക് ഇത്തരം ഡ്രോണുകളുടെ നെൽവയലുകളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.

25 കിലോഗ്രാം ഭാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോണുകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖലയിൽ. അതായത് നെൽച്ചെടികളുടെ മുകളിൽ കൂടി കാറ്റിന്റെ പ്രവേഗത്തിനനുസരിച്ച് 1 മീറ്റർ മുതൽ 2 മീറ്റർ ഉയരത്തിലാണ് ഡ്രോണുകൾ പറക്കുന്നത്. പേലോഡ് അഥവാ മരുന്നു ടാങ്കിന്റെ സംഭരണ ശേഷി വെറും 10 ലിറ്റർ മാത്രമാണ്. അപ്പൊ ഒരിക്കൽ ഡ്രോണുകൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് 10 ലിറ്റർ ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു. അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ 1 ഏക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർഗമന ശേഷി മിനിറ്റിൽ 3 മുതൽ 4 ലിറ്റർ ആണ്. അതായത് അതിസൂക്ഷ്മ കണങ്ങളായി മൂലകങ്ങൾ ഇലകളിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ ഇലകളിൽ മരുന്ന് തളിക്കുന്ന രീതികളായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഇലകൾ നമ്മൾ തളിക്കുന്ന മൂലകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത ലഭ്യമാകുന്നതിനും ഡ്രോൺ സ്പ്രേയിങ് സാധ്യമാകുന്നുണ്ട്. ഇനി ഡ്രോണിന്റെ മറ്റൊരു പ്രവർത്തനത്തെ നമുക്ക് പരിചയപ്പെടാം. അതായത് സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് സംവിധാനം. സർവേലൻസ് ഡ്രോണുകളിലൂടെ പാടശേഖരങ്ങളിൽ നമുക്ക് നിരീക്ഷണം നടപ്പിലാക്കാനായിട്ട് കഴിയും. നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ത്രിമാന ചിത്രങ്ങളുടെ അവലോകനം സഹായകമാകുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൾട്ടി സ്പെക്ട്രൽ ക്യാമറകൾ വഴി നെൽച്ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിന്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നിസുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യ

0: കാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ, അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രേയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്, അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്, ഏകദേശം 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്, 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്റർ ആണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷി വിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യ സഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8089076698.
2: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
3: കേരള കർഷകൻ,
2: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
3: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
2: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
3: കേരള കർഷകൻ,
2: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
4: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
3: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Hooda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
1: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ്കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്രനട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്ന് രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16 തുറക്കും. ചിങ്ങം 1 17 മുതൽ 21 വരെ പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് 5 തുറക്കും. ഓഗസ്റ്റ് 28 വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യയ്ക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും ആറന്മുള ബോട്ട്റൈസ് .com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു.

0: ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാ അവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റസ് മോഡുകളിലാണ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: चीन ओपन बैडमिंटन प्रतिस्पर्धायां अद्यापराह्णे वारद्वयस्य ओलंपिक पदक विजेत्री पीवी सिंधुः स्वस्यैव देशस्य उन्नति हुड्डां 1:14, 9:21, 1:10 इत्यंकांतरालैः पराजित्य महिला एकलवर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत। इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.

0: चक्रं प्राविशत् इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: സർക്കാർ വിദ്യാർത്ഥിയോ നൌജവാനോ ആകാംക്ഷാവും പൂരാക്കെ കല്യാണ പ്രതി പൂരി തരേ പ്രതിബദ്ധമായ ഛാത്രോ ഹര ചിന്താധാനിമ്മേദാരി.
1: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും VD സതീശൻ വ്യക്തമാക്കി.
1: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും SP മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P. രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P. രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B. അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 കൂടി 1,07,440, ഗ്രാമിന് 13,430 ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ

അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7,500+ കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകളുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചുകിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ടുവന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തം

പങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതന ആശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണാടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7,500 km വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാംഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും NGOകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5,000-ലേറെ വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3rd ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80-ലധികം തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 ടണ്ണിലധികം മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലമൊരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ 4rd ഘട്ട ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗം കൂടിയാണിത്. തീരദേശ ജൈവ വൈവിധ്യത്തിൽ സമുദ്ര മാലിന്യങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പരിപാടി. തീരദേശ ശുചീകരണ രംഗത്ത് ലോകം കണ്ട ആദ്യത്തെ വൻ മുന്നേറ്റമാണിത്. പരിസ്ഥിതി സൌഹൃദ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സമുദ്ര സംരക്ഷണത്തിന്റെ വക്താക്കളാകാനും സമൂഹത്തെ ഒരേപോലെ ഉണർത്തുന്ന പദ്ധതിയാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ. പ്രായഭേദമന്യേ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. കാരണം സ്നേഹത്തെക്കാൾ വലിയൊരായുധം ഈ ഭൂമിയിലില്ല. നല്ല വാക്കുകളും ആത്മാർത്ഥമായ കരുതലുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൃദയത്തെയും നേടിയെടുക്കാനാകും. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് പതിന്മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് വാക്കുകളല്ല, പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം കേട്ടല്ലോ. വാഴകൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാമായിരിക്കും. പലരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. പരിപാടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പ്രകൃതിയുടെ ഒരു സമ്പൂർണ്ണ പോഷക സമ്മാനമാണ് പശുവിൻ പാൽ. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും കരുത്ത് വർദ്ധിപ്പിക്കാനും പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പശുവിന്റെ അകിടിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പാൽ കറന്നെടുക്കാൻ. രോഗാണുക്കളിൽ നിന്നും മറ്റും പാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. എത്ര ശ്രദ്ധയോടെ വേണം പാൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ രജീഷ്, ശുദ്ധവും സുരക്ഷിതവുമായ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ശുദ്ധമായ പാല് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പൊടിപടലങ്ങളും മറ്റും ഇല്ലാത്ത പാൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു അതിനെ അരിച്ചു മാറ്റി വൃത്തിയാക്കിയ പാൽ എന്നല്ല അർത്ഥമാക്കുന്നത്. പൊതുവെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നോ എരുമകളിൽ നിന്നോ കറന്നെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് മാത്രം സൂക്ഷ്മാണുക്കൾ ഉള്ളതുമായ പാല്, അത് ചൂടാക്കാതെ തന്നെ നമുക്ക് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കുറേ നേരം സൂക്ഷിക്കാനാവുമെങ്കിൽ അത്തരം പാലിനെയാണ് നമ്മൾ ശുദ്ധമായ പാൽ എന്ന് പറയുന്നത്. അപ്പം രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഈ ശുദ്ധമായ പാലുൽപാദനത്തിൽ പൊതുവെ നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾ പാല് നമ്മൾ കറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാൽ പ്രൊക്യൂർമെന്റ് സമയത്ത് ഒരു തരത്തിലും കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കടന്നുകൂടുന്ന അളവിനെ കുറയ്ക്കുക. രണ്ടാമത്തത്, അഥവാ കടന്നുകൂടിയാൽ അതിന് വളരാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ പാലുൽപാദനം അവലംബിക്കുന്ന രണ്ട് പൊതു പ്രധാന തത്വങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് ഘടകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പശുവിൻ്റെ ആരോഗ്യം മുതൽ, അല്ലെങ്കിൽ കറവ രീതി, കറക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ചുറ്റുപാടിൻ്റെ ശുചിത്വം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാലിൽ ബാക്ടീരിയങ്ങളുടെ എണ്ണം കൂടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കേടാവുകയും അത് കർഷകനെ സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യും.
1: അപ്പം നമ്മൾ സാധാരണമായി കാണുന്ന ഈ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പാൽ അശുദ്ധമാവുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ്?
2: ഒരു സൂക്ഷ്മ ആണു ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പൊതുവെ അകിട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അകിടിൻ്റെ അകത്തുള്ള പാല് 100% ശുദ്ധം എന്ന് നമുക്ക് പറയാം. പക്ഷെ അകിടിൽ നിന്ന് പാല് കറന്ന് പാത്രത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്തുള്ള ബാക്ടീരിയങ്ങളുടെ എണ്ണം 500 മുതൽ 8000 വരെയൊക്കെ എത്തും എന്നാണ്. കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ ഒരുപാട് ബാക്ടീരിയങ്ങളുണ്ട്, നല്ലതും ചീത്തയും.

0: ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മൈക്രോ കോക്കെ ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയ. അപ്പോൾ പാലിൽ ഈ റോ മിൽക്കിൽ പച്ചപ്പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബാക്ടീരിയയും മൈക്രോ കോക്കെയാണ്. പിന്നെ സ്ട്രെപ്റ്റോ കോക്കെ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാക്ടീരിയങ്ങൾ പാൽ നിർമ്മിക്കുന്ന സമയം അകലിൽ തന്നെ ചിലപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. കൂടാതെ നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ ചില രീതികൾ അനുസരിച്ച്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വൈക്യോൾ, സൈലേജ് ഒക്കെ ബെഡിങ് മെറ്റീരിയലായിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ക്ലോസ്ട്രിഡിയം പോലെയുള്ള അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയകളും പാലിൽ വന്നിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള ബാസിലസ് പോലെയുള്ള ഇങ്ങനെയുള്ള ബാക്ടീരിയങ്ങളാണ് പൊതുവെ പാലിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടന്നെടുത്ത ഉടനെ തന്നെ പാലിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തണുപ്പിച്ച് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയങ്ങൾ അപകടകരമായ തോതിൽ വളരുകയും അത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പോലെ, അതായത് ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അത് രണ്ട് തരത്തിൽ, ഇപ്പോൾ കർഷകന് നഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് പാലിൻ്റെ നിർമ്മാണ സമയത്തുള്ള അല്ലെങ്കിൽ പാൽ ഉൽപ്പാദന സമയത്തുള്ള ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക, നല്ല ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
1: പിന്നെ പാല് എല്ലാ സൂക്ഷ്മാണുക്കളും വളരാൻ വേണ്ടി നല്ലൊരു റിച്ച് മീഡിയം കൂടെ ആണല്ലോ.
0: അതെ, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് പാൽ, അതേപോലെ തന്നെ ബാക്ടീരിയങ്ങൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് പാൽ. കാരണം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ആഹാര പദാർത്ഥമാണ് പാല്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ അതിൽ സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്.
1: ഡോക്ടർ രജീഷ്, ഇതിന്റെ ഒരു തുടക്കം തന്നെ സാർ ആദ്യം സൂചിപ്പിച്ച് കറവ സമയം, ശുചിത്വം അവിടെ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കെയർ അവിടെ തന്നെ തുടങ്ങണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്?
0: ഇപ്പം രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ പൊതുവെ നോക്കുന്നെങ്കിൽ ഒന്നോ രണ്ടോ പശുക്കളുള്ള ചെറു കർഷകർ, അല്ലെങ്കിൽ 5 മുതൽ 10 പശു, അല്ലെങ്കിൽ 10-100 പശുക്കളുള്ള ഫാം മുതലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പല തരത്തിലാണ് കേരളത്തിലെ പാലുൽപാദനം പോകുന്നത്. അപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ഏറിയ പങ്കും ലോക്കൽ സെയിലായിട്ട് തന്നെ സംഘം വഴിയോ അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 20% നമ്മുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ വഴി കളക്ട് ചെയ്ത് നഗരങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്കുന്ന അല്ലെങ്കിൽ ആ പാല് ഉൽപ്പാദന സമയത്ത് അല്ലെങ്കിൽ ആ കറക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പശു എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ ആരോഗ്യം. ഇപ്പം വളരെ അടുത്തിടപഴകുന്ന ഒരാൾക്ക് പശുവിന്റെ കണ്ണ് അല്ലെങ്കിൽ അതിന്റെ മൂക്ക്, മസിൽ, ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പശുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, രോഗമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവശതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക. കറക്കുന്നതിന് മുമ്പ് തന്നെ അകിട് മുലക്കാമ്പുകളെല്ലാം കഴുകി ഈ ചെറിയ വീര്യം കുറഞ്ഞ അണുനാശിനികൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കറക്കാവൂ. സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പാലിലേക്ക് കയറാനുള്ള അവസ്ഥകളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പം പൊതുവെ നമ്മളെ കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ കനാലിലുള്ള വെള്ളമൊക്കെ വെച്ച് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഈ പറയുന്ന കോളിഫോം പോലെയുള്ള ബാക്ടീരിയങ്ങളും പാലിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊരു ഇതുണ്ട്, ഈ പശുവിന് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുവിന് തലോടുന്ന ഒരു ഇതുണ്ട്, സ്നേഹം കൂടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പശുവിന്റെ രോമം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകത്തിന്റെ അംശങ്ങളൊക്കെ പാലിലേക്ക് വീഴാനുള്ള ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തലോടലൊന്നും കറക്കുന്ന സമയത്ത് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ കറവക്കാരന്റെ കൈയൊക്കെ നമ്മളൊന്ന്,
0: അതെ, പൊതുവെ നമ്മൾ ബുക്കുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നഖം ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ കഴുകണം. കറവക്കാരൻ ഒരു പ്രത്യേകം സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. പൊതുവെ ഈ കൊറോണയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കൊറോണ സമയത്ത് പാലിന്റെ ഗുണമേന്മ കൂടി എന്ന് റിപ്പോർട്ട് വന്നു. കാരണം എല്ലാവരും സ്വാഭാവികമായിട്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഇത് പാലിന്റെ ഗുണമേന്മയിലും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയും തന്നെ എൻവയോൺമെന്റൽ ഹൈജീനും വ്യക്തി ശുചിത്വവും പാലിന്റെ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ.
1: പിന്നെ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്താ,
0: പാത്രങ്ങൾ അത് പറയാൻ പറ്റും. പിന്നെ മിൽക്കിൻ മെഷീൻ ആണ് ഉപയോഗിച്ച് കറക്കുന്നുണ്ടെങ്കിൽ തന്നെ കറവയ്ക്ക് ശേഷം അത് നല്ല രീതിയിൽ കഴുകി അതിന് ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ സംഘങ്ങൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് എത്തിക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കുക, അതിനെ അപ്സൈഡ് ഡൗൺ വെച്ച് നന്നായിട്ട് ഉണക്കണം. ജലാംശം പാടില്ല, കാരണം ജലാംശം ഉണ്ടെങ്കിൽ അത് പിന്നെയും ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷന് സഹായം. ഇങ്ങനെ ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കി എടുക്കണം. കാരണം ഈ പാത്രങ്ങളിൽ നിന്ന് വരുന്നതാണ് സൂഡോമോണാസ് ഇനത്തിൽപ്പെട്ട ബാക്ടീരിയങ്ങളൊക്കെ ഈ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ വരാം. നോർമലി അത് ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് കോളിഫോം വരുന്നത്, അല്ല നോർമലി സ്യൂഡോമോണാസ് ഒക്കെ വെള്ളത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു, അതുകൊണ്ട് അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ.
1: പിന്നെ കറന്ന് കഴിഞ്ഞിട്ട് സർദന ആദ്യം സൂചിപ്പിച്ച് പാല് നമ്മൾ കണ്ടെയ്നറിലോട്ട് എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിന്നെ

0: പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇപ്പം എല്ലാ കർഷകർക്കും അത് ഇമീഡിയറ്റ്ലി തണുപ്പിച്ച് വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല. അവർ ചിലപ്പം മിൽമ മാതിരിയുള്ള സംഘങ്ങളിലാർക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നിടം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, കറക്കുന്ന സമയത്ത് പശുവിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി. ഈ ശാസ്ത്രീയ പശുപാലനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചില ക്ലാസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ മിക്കവാറും എല്ലാ സംഘങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഡു ഓർ നോട്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ ഈ കറന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പശുവിന് ആഹാരം കൊടുക്കുക. കാരണം കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആയാസം കാരണം കഴിഞ്ഞ ഉടനെ തന്നെ പശു കിടക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അത് നിന്നുകൊണ്ട് ആ ആഹാരം കഴിക്കും. കറക്കുന്ന സമയത്ത് മുലക്കാമ്പ് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുകയാണെങ്കിൽ തൊഴുത്തിന്റെ തറയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയങ്ങൾ മുലക്കാമ്പ് വഴി അകത്തോട്ട് കയറി പാലിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്ത് ചില സമയത്ത് അസുഖങ്ങൾ വരെ പശുവിനുണ്ടാക്കും. അപ്പൊ ആ ഒരു സാഹചര്യം കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് പശു നിന്ന് ആഹാരം കഴിക്കുകയും മുലക്കാമ്പ് അടയുകയും പിന്നെ തറയിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. രണ്ടാമത് കറന്നെടുത്ത പാല് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരുപാട് പതയൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കുക, എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന്
0: വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാരും
1: അതെ. അപ്പം ഈ പാലിന്റെ അകത്ത് കുറച്ച് നാച്ചുറൽ ആയിട്ട് കാണുന്ന കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഇതുവഴി പാലിന്റെ ഗുണമേന്മ നമുക്കൊരു 4-5 മണിക്കൂർ വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും പാല് പിരിയാനുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പൊ എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക. കറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക. സംഘം അത് ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റം വഴിയൊക്കെ അത് തണുപ്പിക്കും. ഇനി വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഇപ്പം കേരളത്തിലും ചില ഫാമുകളിലൊക്കെ ഉണ്ട് ഇൻസ്റ്റന്റ് മിൽക്ക് കൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് പാലാണെങ്കിലും അതിനെ നമുക്ക് തണുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ 4 ഡിഗ്രിയിലോട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റും. 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 24 മണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പവും പാലിന് ഉണ്ടാവത്തില്ല.
0: ഒരു കണ്ടാമിനേഷൻ ആവേണ്ട ചാൻസസ്
1: ബാക്ടീരിയക്ക് വളരാൻ പറ്റത്തില്ല.
0: സർ, ചില അസുഖങ്ങൾ സർ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അകിട് വീക്കമൊക്കെ ഉണ്ട്, ഒരു അകിട് അതിനകത്ത് അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് ചിലപ്പം പിരിഞ്ഞതായിരിക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ?
1: അതെ, അകിട് വീക്കം 3 തരത്തിലാണ് പൊതുവെ പറയുന്നത്. ദീർഘനാളായി നിലനിൽക്കുന്ന അകിട് വീക്കം, പിന്നെ വരുന്നത് സബ് ക്ലിനിക്കൽ അകിട് വീക്കം, അതായത് നിശബ്ദ അകിട് വീക്കം. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പശുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ പാലിന്റെ നോർമൽ രീതിയിൽ നോക്കുമ്പോഴോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻ വരാം, അതിന്റെ അകത്തുള്ള പാത്തോജനിക് രോഗാണുക്കളിൽ ഒരുപാട് ഇത് വരാം. രണ്ടാമത് വരുന്നത് ക്ലിനിക്കൽ മസിൽ, അത് പശുവിനെ കാണുമ്പോൾ തന്നെ അതിന്റെ അടറൊക്കെ വളരെയധികം ചുമന്ന് പശു ഒരു വളരെ ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പശുവിന്റെ അനക്കവും അതിന്റെ കണ്ണിന്റെ തിളക്കവും ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉള്ള ഈ അസുഖം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പശുപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പൈസ വരുന്നതും ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാല് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇനി അതിന് ഇൻട്രാമാമറി ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് ആ പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് കറന്ന് കളയണം എന്നാണ് പറയുന്നത്.
0: പിന്നെ അങ്ങനത്തെ ഉള്ളെങ്കിൽ നമ്മൾ എല്ലാ പാലിന്റെ കൂടെ അത്
1: ഉപയോഗിക്കാനേ പാടില്ല, അത് സംഘത്തിലേക്ക് എത്തിക്കാനേ പാടില്ല. കാരണം അത് മറ്റുള്ള ബൾക്കിനെയും അത് അഫക്ട് ചെയ്യും.
0: പിന്നെ ഈ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു സുരക്ഷിത പാൽ ഉൽപാദനത്തിന് വേണ്ടി?
1: പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആരും ചേർക്കുന്നത് ഒന്നുമല്ല, അത് ഈ പറയുന്ന പോലെ ഫംഗൽ വിഷബാധയാണ്, പൂപ്പൽ വിഷബാധ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ഗുണമേന്മയല്ല, കാലിത്തീറ്റ എപ്രകാരം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മളിപ്പോൾ ഒരു നനവുള്ള അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കാലിത്തീറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ബാഗിൽ പൂപ്പൽ വിഷബാധ വരും. നമുക്ക് പൊതുവെ അറിയാം പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണക്കുരുക്കളൊക്കെ സൂക്ഷിക്കുമ്പോൾ പൊതുവെ പൂപ്പൽ വരും. ആസ്പർഗില്ലസ് ഇനത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്, മോൾഡുകളാണ് പൊതുവെ ഈ പറയുന്ന ടോക്സിൻ ഉൽപാദനം. അതുകൊണ്ടാണ് അതിന്റെ പേര് തന്നെ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഈ പറയുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണക്കുരുക്കളിൽ ഉണ്ടാക്കുന്നത് B1, B2, G1, G2 എന്നുള്ള 4 ഇനങ്ങളാണ്. പിന്നെ അതിന്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിൽ B1 ആണ് ഏറ്റവും ടോക്സിക് ആയിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഒരു കാർസിനോജൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ B1 അടങ്ങിയ ഈ കാലിത്തീറ്റയോ അല്ലെങ്കിൽ എണ്ണക്കുരുക്കളോ മറ്റോ പിണ്ണാക്കോ പശു കഴിക്കുകയാണെങ്കിൽ പശുവിന്റെ ദേഹത്ത് വെച്ച് അതിന്റെ റൂമിലുള്ള ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത് M1 കണ്ണോട്ട് ചെയ്യും. അങ്ങനെ M1 ആയിട്ടാണ് പാലിൽ കൂടി അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ M1 പൊതുവെ നമ്മളത് B1 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അപകടകാരിയല്ല. പക്ഷേ FSSA പറയുന്ന ലിമിറ്റിന് മുകളിൽ ഇപ്പോൾ അത് കണ്ടുവരുന്നു. കാരണം

0: കാലിത്തീറ്റയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതും ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാലിത്തീറ്റയിൽ ബൈൻഡർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അഫ്ലാടോക്സിനെ പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ മിൽമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഫീഡ് പെല്ലറ്റുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രതലവുമായി ചേർന്ന് ഫീഡ് വെക്കാതെ കുറച്ച് ഉയരത്തിൽ വെക്കാൻ വേണ്ടി പെല്ലറ്റുകൾ അവർ സൗജന്യ നിരക്കിൽ തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരുവത്തിൽ ഈ പറയുന്ന അഫ്ലാടോക്സിന്റെ ഒരു ഇതിനെ ഉറയ്ക്കാൻ പറ്റും. പിന്നെ സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസിന്റെ ഇത്. ഈ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെൻസിലിൻ പോലുള്ള ബീറ്റാലാക്ടമൈസ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് ആന്റിബയോട്ടിക്. അപ്പം ഈ 72 മണിക്കൂറിനകം തന്നെ പാല് നമ്മൾ കളയാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പാലിൽ വരാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യൻ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു പ്രവണതയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള രോഗാണുക്കള് ദിവസവും ഈ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് കഴിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ഇത് വരും. ഇപ്പം സൂപ്പർ ബഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഈ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫലോകോക്കോസോറിയസ് പോലെയുള്ള പുതിയ ഇത്ര മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത രീതിയിലൊക്കെ വരാം. അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
1: ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ സർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്?
0: അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പൊതുവെ പറയുന്നത് 4 H ആണ് ഹൈജീൻ. അപ്പൊ ഇത് നമ്മൾ പാലിന്റെ വിതരണവും ഇതും കൂടെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ 5 H, അതായത് ഹൈജീൻ ഓഫ് അനിമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പൂർണ്ണമായി നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം. ഈ അടറിലൊന്നും മുറിവുകളോ ഒന്നും തന്നെ പാടില്ല. 2 ഹൈജീൻ ഓഫ് മിൽക്കർ, കറവക്കാരന്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പാടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ശുചിത്വം വളരെ നല്ലതായിരിക്കണം. കറക്കുമ്പോൾ പാട്ട് പാടാനോ പുകവലിക്കാനോ ഒന്നും തന്നെ പാടില്ല. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് യൂട്ടൻസിൽസ് ആണ്, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാത്രങ്ങൾ. ഇതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങൾക്ക് പകരം വാവട്ടം കുറഞ്ഞ പാത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് എൻവയോൺമെന്റ്, ചുറ്റുപാടിന്റെ, ഈ കാലിത്തൊഴുത്തിന്റെ സ്ലോപ്പ്, പെട്ടെന്ന് തന്നെ മൂത്രവും ചാണകവും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഈ ചാണകക്കുഴിയൊക്കെ ദൂരത്തിലായിരിക്കണം. അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈസ്, ഈച്ചകളൊക്കെ വന്നിട്ട് ഈ ബാക്ടീരിയങ്ങളുടെ വാഹകരായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഇത് വരും. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് PFA പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പാല് തണുപ്പിക്കുന്ന ഉഷ്ണാവ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് FSSAയിലോട്ട് വന്നപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 10-ൽ നിന്ന് 4 മാറിയത് വഴി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ 18 മണിക്കൂർ നേരെ നമ്മൾ ആ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2, അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് 200 മാറും 18 മണിക്കൂർ കൊണ്ട്. അതേസമയം 4 ഡിഗ്രി സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.02, അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ 102 ആകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് 4 ഡിഗ്രിയിലോട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ വളർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പം പഴയതുപോലെ നമ്മൾ ഡയറികളിൽ ചെന്നാൽ കാനിൽ പാല് വരുന്നില്ല. പാല് കൂടുതലും ബൾക്ക് മിൽക്ക് കൂളറുകളിൽ നിന്ന് തണുപ്പിച്ച് ദിവസം 2 മിൽമ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ കൂളർ ഫെസിലിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവേ ഈ പറയുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കവർ പാല് പണ്ട് ആളുകൾക്ക് പേടിയായിരുന്നു പിരിഞ്ഞു പോകും. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി കവർ പാലിന് പിരിയുന്ന ഒരു പ്രശ്നമില്ലാത്തതും ഈ പാല് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
1: ഡോക്ടർ രജീഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മളൊരു സുരക്ഷിതവും ഗുണമേന്മ ഉള്ള പാൽ ഉൽപാദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിൽ നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പാൽ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? പാലിലെ വൃത്തിയില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ കറവ മുതൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണമെന്നും പറഞ്ഞു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആർ. ഡോക്ടർ രജീഷുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രജീഷിന്റെ ഫോൺ നമ്പർ 9497849625. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഇനി രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്താണെന്ന് കേൾക്കാം.
1: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ

0: സൂക്ഷ്മജീവികളുടെ ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടിത്തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിനു മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ജെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ജെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഒരുതരം കുമിൾ രോഗമാണ്. കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പാകമായി തുടങ്ങുന്ന കുലകളിലെ കായ്കളിൽ സൂചി കുത്തിയതുപോലെയുള്ള കറുത്ത പാടുകളാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഈ പുള്ളികൾ അധികം താഴ്ചയില്ലാത്ത കുഴികളായി മാറുന്നു. രോഗം കൂടുന്നതോടെ കുഴികളോടുകൂടിയ പുള്ളികൾ കൂടിച്ചേർന്ന് കായ്കളിൽ വിണ്ടുകീറൽ ഉണ്ടാകുന്നു. ഇത്തരം വിണ്ടുകീറലിലൂടെ കായ്ച്ചകൾ മുട്ടയിടുന്നതോടെ പുഴുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90 തെങ്ങിന്റെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്കുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി ശിവകുമാർ 24/7/2026 വെള്ളിയാഴ്ച 11 മണിക്ക് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9995215923. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31, ഓഗസ്റ്റ് 1 എന്നീ തീയതികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ കൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ 2ാം പതിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ഫണ്ടിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള സംരംഭകർക്കായി 2 മാസത്തെ സൌജന്യ സംരംഭകത്വ പരിശീലനമാണ് ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. സസ്യാരോഗ്യം, പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നതിനുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 9995826799 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 8943346625. മറ്റൊരു ഫോൺ നമ്പർ 9061042347. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,500, ചെങ്ങന്നൂർ 26,000, കോട്ടയം 26,000, പാലാ 24,900, എറണാകുളം 24,600, ആലുവ 24,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,800, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,300, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എം പി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: ये अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
1: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ

0: ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ

0: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിംഗിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവെ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ എന്നോടൊപ്പമുള്ളത്
1: ഫിറ്റ്നസ് ട്രെയിനറായ കണ്ണനാണ്. ഹലോ.

0: ഓ ഹായ്.
1: ഹായ്.
0: അപ്പോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലേ?
1: അതെ അതെ അതെ.
0: എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ?
1: കുട്ടിക്കാലം തൊട്ട് ഫിറ്റ്നസ് ഇഷ്ടമാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠനത്തിലുപരി നമുക്ക് അതിനെക്കുറിച്ച് അറിയാനൊരു കൂടുതലായിട്ട് ത്വര ഉള്ളത് കൊണ്ട് അതിന്റെ പിറകെ കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പഠിക്കുന്നതല്ല കേട്ടോ, അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്.
0: അല്ലാതെ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള
1: അതെ, ഞാൻ
0: കാര്യങ്ങളല്ലേ?
1: ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്, ഇലക്ട്രോണിക്സ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളാണ്.
0: ആ, ഈ പറഞ്ഞപോലെ പണ്ടാണ് കുറച്ചു പേര് ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒരുവിധം എല്ലാവരും തന്നെ ഇതിൽ കോൺഷ്യസ് ആണ് ഇങ്ങനെ പോകുന്നതിനെ
1: അതെ അതെ
0: പറ്റിയൊക്കെ.
1: അതെ അതെ അതെ.
0: അപ്പോ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിനുവേണ്ടി
1: ആക്ച്വലി
0: ചെയ്യുന്നത്?
1: നമുക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ കറന്റ്ലി സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരാളുടെ ആവശ്യമനുസരിച്ചാണ് ഒരാൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്നതിനൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നാട്ടിൽ മാത്രം നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് ചെയ്ത് പോകാൻ ഒരാൾക്ക് ഈ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് അതിനുള്ള നോളജ് അതിൽ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിമ്മുകൾക്ക് ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചധികം കോസ്റ്റ്ലി ആണ്. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് വരുമ്പം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അത്രയും വില കൂടി സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ.
0: കുറച്ച് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടല്ലോ.
1: അതെ അതെ.
0: അപ്പോ ആദ്യം അതിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ടി വി കണ്ടിട്ടോ?
1: അല്ല അല്ല അല്ല, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. ആക്ച്വലി പ്ലസ് ടു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പുള്ളിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ ഒരു വളഞ്ഞ ആ ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ ജീവിതശൈലി കൊണ്ടാണ് അങ്ങനെ ആയത്. എങ്കിൽ പോലും ആ പുള്ളി അത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, മീൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ബുള്ളിങ് എല്ലാം ഉണ്ട്, പുള്ളി അത്രയത് ഫേസ് ചെയ്ത് വളർന്നു വന്നതാണ്. പുള്ളി അത് ഫസ്റ്റ് ഓഫ് ഓൾ അവനാണ് അത് ചെയ്തത്. അപ്പൊ അവൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങി, അവൻ അതിൽ നിന്നും സ്വന്തമായിട്ട് മാറ്റങ്ങൾ വന്ന് കണ്ടു. മീൻസ് എനിക്ക് കുട്ടിക്കാലത്ത് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവന് ഞാനുമായിട്ടുള്ള ചങ്ങാത്തത്തില് അവൻ മാറുന്നത് ഞാൻ കണ്ടു, കൺമുമ്പിൽ ഞാൻ കണ്ടതാ. അപ്പൊ ആ മാറ്റത്തിലൂടെ എനിക്കും പഠിക്കണമെന്ന്, അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എല്ലാവരെയും പോലെ തന്നെ കുട്ടിക്കാലത്ത് ഇത് എന്റെ വീട്ടിലാരും സമ്മതിച്ചെന്നൊരു കാര്യമല്ല. വീട്ടിൽ ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണത് തന്നെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. കാര്യം ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മയും അച്ഛനായാലും ആരായാലും ഈ ഒരു പ്രശ്നം ജിമ്മിൽ പോണെന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്നത് ഒരേ ഒരു കാര്യമാണ്, ബോഡി ബിൽഡേഴ്സ്. നമ്മൾ ഈ ടി വി കാണുന്ന അല്ലെങ്കിൽ ഈ പണ്ടത്തെ ആണെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒന്നും അങ്ങനെ ആരും, നമ്മൾ കൂടുതൽ റെസലിംഗുകൾ കണ്ടിട്ടാണ് ഈ ബോഡി ബിൽഡർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീട്ടുകാർ കാണുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ഈ പൊടി പൊടി എന്നാണ് എല്ലാവരും അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ കാഴ്ചപ്പാടിലൂടെ വീട്ടുകാർ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. അതിപ്പം കുറച്ച് മുമ്പെന്നല്ല, ഇപ്പോഴും അത് പലരും പലരുടെ ഇടയിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
0: പിന്നെ ജിമ്മിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനർ ആവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: അതെന്ന് പറയുന്നത് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി ഒരു ഞാൻ സർട്ടിഫിക്കേഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ ഞാൻ ഫിറ്റ്നസ് ജേണിയിൽ പണ്ട് തൊട്ടേ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻ ഒരു 3 വർഷം മുമ്പാണ് അത് ആക്ച്വലി ഞാൻ അതിന്റെ പാർട്ടാവുന്ന, സർട്ടിഫിക്കേഷൻ ഒരു പാർട്ടാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വർക്ക്ഔട്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, റെഫറൻസ് കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതൊരു ഈ പാഷനെ തന്നെ ഒരു ജോലിയാക്കി മാറ്റണമെങ്കിൽ മാക്സിമം ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജോലിയാക്കി കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു മാർഗം മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ. അല്ലാതെ തന്നെ ഞാൻ പല ജോലികളും മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാനൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്.
0: ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഇപ്പൊ ജോലിയായിട്ട് മാറി.
1: അതെ അതെ.
0: അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? കണ്ണന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
1: സത്യം പറഞ്ഞാൽ പാഷന്റെ പിറകെ ഞാൻ പോയിട്ട് ഒരു ജോലിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ അത് ഇപ്പൊ ജോലിയായി മാറിയപ്പോൾ ആ പാഷന്റെ ഒരു ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഓളിയം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ഓളിയം ചെയ്യാൻ പറ്റുന്ന രീതി അതിപ്പോ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനറിന്റെ ലൈഫ് എന്ന് പറയുമ്പം നമുക്കിപ്പം എങ്ങനെ പോയാലും മോർണിംഗ് 6 മണി ആ സമയത്ത് എന്തായാലും ഒരുവിധമുള്ള എല്ലാ ജിമ്മും സ്റ്റാർട്ട് ചെയ്യും. ചില ജിമ്മുകൾ 5 മണിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള പല ജിമ്മുകളിലും വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ പോയാലും 4 മണി 4:30 എണീക്കണം. ഈ 4:30 എണീക്കുന്ന ഒരാൾ എങ്ങനെ ചെന്നാലും ഒരു അയാളുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു ജിമ്മിൽ കയറുമ്പോൾ 6 മണി അല്ലെങ്കിൽ 5:30 ആ സമയമായിരിക്കും. ഓക്കെ, അപ്പൊ ആ സമയം തൊട്ട് അയാളുടെ ഡെയിലി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്, അല്ലാതെ ജനറൽ ക്ലയൻസ് ഉണ്ടെങ്കിൽ അത്. ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ജനറൽ ട്രെയിനിങ് 2 രീതിയിലുണ്ട്. അല്ല ചില സ്ഥലങ്ങൾ

0: ാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ്ങിന് കൂടുതൽ ടൈം ഉണ്ട്. അങ്ങനെ ഓരോ ഡിഫറൻസ് ഓരോ സ്ഥലത്തുണ്ട്. ആ ടൈം എല്ലാം കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം തന്നെ വളരെയധികം കുറവാണ്. അതിനുള്ള ഒരു സമയം കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന്റെ കൂടെ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ സമയത്തും ക്ലയന്റ് ഉണ്ടാവാം മേ ബി. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതെ അതെ വർക്ക്ഔട്ട് അങ്ങനെ വർക്ക്ഔട്ട് കൊടുക്കാറില്ല. പക്ഷേ ഒരു മണിക്കൂറുള്ള ഒരു വർക്ക്ഔട്ട് സെഷന്റെ ഇടയിൽ നമുക്കൊരു 10 മിനിറ്റ് എടുത്തു ചെയ്തു. അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ ട്രെയിനറിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുമ്പോട്ട് ഓരോ ദിവസവും കടന്നു കടന്നു പോയപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കം വർക്കെല്ലാം കഴിയപ്പോൾ എങ്ങനെ പോയാലും 10 മണിയാവും. 80% ജിമ്പുകളും വർക്ക് ചെയ്യുന്നത് സ്പ്രിഡ് ഡ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ 10 മണി വരെ വർക്ക് ചെയ്യും, അതിനുശേഷം ഒരു 4 മണി മുതൽ രാത്രി 10 മണി വർക്ക് ചെയ്യും. ചില ജിമ്മുകൾ മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുകളും ഉണ്ടാവും. അതുപോലെ ഈ 2 മണി ഷിഫ്റ്റ് വരെയുള്ള ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 2 മണിക്ക് ശേഷം എന്തായാലും ചിന്തിക്കാൻ പറ്റും, രാവിലെ 5:30 എണീക്കുന്ന ഒരാൾ 2 മണിയപ്പോ എന്തായാലും തളരും. അപ്പൊ ആ തളർച്ചയും കഴിഞ്ഞ് അടുത്തൊരു വർക്ക്ഔട്ട് ഷെഡ്യൂളിലൂടെ സ്വന്തം കാര്യങ്ങളിലോട് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയായാലും അയാളുടെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇതിന്റെ ഇടയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ട്രെയിനേഴ്സും. ഒരുവിധമുള്ള 80% ട്രെയിനേഴ്സും ഇതിന്റെ അകത്ത് ഈ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഈ പോകെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പല ക്ലയന്റ്സിന്റെ കാര്യം വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനൊന്ന് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് വർക്ക്ഔട്ട് കൊടുക്കുന്നതും കാര്യം?
0: ആക്ച്വലി പ്ലാൻ ചെയ്യാനായിട്ട് പ്രായം കുറഞ്ഞൊരു ക്ലയന്റ് ആണെന്ന് വെച്ചാൽ ഒരു 20-25 വയസ്സിനുള്ളവരാണെങ്കിൽ പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ബേസിക്കലി നോക്കുക. ആക്ച്വലി പുള്ളി ഒരു നല്ല രീതിയിൽ ശരീരം അനങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് ആദ്യം പുഷ് ചെയ്യുക. കാരണം അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്റേണലി ഉള്ള ലൈക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൺസൾട്ടേഷൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ വെച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതേസമയം പ്രായമുള്ള ഒരാളാണെങ്കിൽ 50+ ആണ്, അപ്പൊ പുള്ളി റിട്ടയർഡ് കഴിഞ്ഞ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ക്വാളിറ്റി ആക്കാൻ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അപ്പൊ അയാൾക്കാണെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നടുകും കാലിന്റെ മുട്ടും ഒക്കെ ഒരുവിധം പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളും ഓവറായിട്ട് സ്ട്രെസ് ആവാത്ത രീതിയിലും അമിതഭാരം ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും ആദ്യം മുമ്പോട്ട് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ശരീരം മൂവ്മെന്റ് ബേസിലുള്ള എക്സസൈസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് എടുത്തുകൊണ്ടുള്ളത് മാത്രമല്ലാതെ ശരീരം മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി അയാളുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക എന്ന് പറയും. അങ്ങനെ പാകപ്പെടുത്തി എടുത്ത് അയാൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അതൊരു ലോങ് പ്രോസസ് ആണ്. പ്രായമുള്ള ഒരാൾക്ക് അത് എന്തായാലും ഒരു ദീർഘകാല പ്രോസസ് ആയിരിക്കും. അയാൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് അയാൾക്ക് എന്തായാലും അതിന്റേതായ ഉപയോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അതുപോലെ ക്ലയന്റ്സ് ആണെങ്കിലും ഓരോരുത്തരുടെയും സ്വഭാവം വേറെ ആയിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറയുന്നവര് കൂടുതലും കല്യാണ സമയത്ത് വന്ന് ജോയിൻ ചെയ്യണവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് വരണവരാ. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്ന ഫംഗ്ഷൻ സമയത്ത് നന്നായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ എന്നൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, പക്ഷെ അത് അവർ അതിനു മുമ്പേ ഒരു 6 മാസം മുമ്പേ അവർ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് തുടർന്നു പോകാനുള്ളൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ പോരാ. ആക്ച്വലി ഒരു മോട്ടിവേഷൻ അല്ലേ ഇതിനെ പറയേണ്ടത്, പക്ഷേ ഞാനിപ്പോ അങ്ങനെ അതിനെ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നതിന് പകരം മുൻകൂട്ടിയാ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഷോർട്ട് പീരീഡിൽ വന്നിട്ട് 2 മാസത്തിനുള്ളിൽ എന്റെ ശരീരഭാരം ഇത്ര കുറയ്ക്കണം എന്ന് പറയുന്നത് ആക്ച്വലി പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഒരു സേഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യായാമ മുറ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള പരിപാടി ആയിരിക്കില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിക്കലും ശരീരഭാരം കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുന്നതല്ല, ഒരു ലോങ് പ്രോസസ്സാണ് ഈ ഭാരം കുറയ്ക്കുന്നതായാലും കൂട്ടുന്നതായാലും. അപ്പൊ അതിൻ്റെതായ സമയം കൊടുത്ത് തന്നെ ചെയ്യണം. അതാണ് എപ്പോഴും ശരിയായ രീതി, ആരോഗ്യപരമായ ഒരു രീതി.
1: പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ലയന്റ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിന് വേണ്ടി വന്നിട്ട് നമുക്കറിയാം ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ സ്റ്റുഡന്റിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം വരുന്ന പോലെ തന്നെ അങ്ങനത്തെ ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ ക്ലയന്റ്സ് വന്നിട്ട് പറയുമ്പോ ഓക്കെ ഞാൻ അങ്ങനത്തെ ഒരു?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാ രീതിയിലുള്ള ക്ലയന്റ്സിനോടും ആയിരിക്കുമല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്, 3 വർഷത്തെ കൂടുതലായിട്ടുണ്ട്. അപ്പം എന്റെ തുടക്കകാലത്ത് തൊട്ടേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരെന്ന് പറയുന്നത് എന്റെ മീൻസ് ലൈക്ക് അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ശരീരം മാറിയത് കൊണ്ട് മാത്രം എന്നിൽ വിശ്വസിച്ച് അവര് ഞാൻ പറയുന്ന കാര്യങ്ങളിലായാലും ഞാൻ കൊടുക്കുന്ന വ്യായാമ മുറകളിലായാലും അവരതിൽ 100% എഫേർട്ട് ഇട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് എന്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്,

0: ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിസിബിളി നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്നത് വെയിറ്റ് റിഡക്ഷൻ ആണ്. അപ്പൊ വെയിറ്റ് റിഡക്ഷൻ ആണ് നമുക്ക് ഏറ്റവും ഈസിലി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം 6 മാസത്തെ കാലയളവിൽ 4 കിലോ അല്ലെങ്കിൽ 5 കിലോ കുറയുന്നത് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെത്തേഡും കൂടെയാണ്. മാസത്തിൽ 1 കിലോ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ ഇതാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ്. അപ്പൊ അതിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത ഗോൾസ് അവരിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്, അവർക്കും അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം റിസൾട്ട് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ആണ് അവർക്ക് വിസിബിളി റിസൾട്ട് കാണുന്നത്. പക്ഷേ ഈ ഒരു ഷോർട്ട് പീരീഡ് ചെയ്യുന്നതാണ് എനിക്കൊരു യോജിപ്പ് കുറവുള്ളത്. ഷോർട്ട് പീരീഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലയൻസിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ക്ലയൻസ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അച്ചീവ് ചെയ്തവരും ഉണ്ട്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതിനധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സത്യം പറഞ്ഞാൽ അവരത് മുൻകൂട്ടി കണ്ട് നേരത്തെ കൂട്ടി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. ചില ക്ലയൻസ് ഉണ്ട്, ഈ ചില ക്ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭാരം കുറയണം അല്ലെങ്കിൽ ഭാരം കൂടണം എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഇടേണ്ട എഫേർട്ട്, ആ എഫേർട്ട് ഇടാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് മടിയാണ്.
1: ഭാരം കൂട്ടാനും ആക്ച്വലി എഫേർട്ട് ഭയങ്കരമായിട്ട് ഇടണം.
0: പിന്നെ അഫ്കോഴ്സ് അത് അതിൻ്റെതായ ക്രമീകരണത്തിൽ ആഹാരം കഴിക്കണം, അതിൻ്റെതായ സമയത്ത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ ഭാരം കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് എന്നൊരു പ്രോസസ് അല്ല. തടി വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കയറുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ ജങ്ക് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോസിബിൾ ആണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഭാരം ഒരു നല്ല രീതിയിൽ ശരീരത്തിൽ ഭാരം വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ മാംസം ലൈക് മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഫുഡ്സ് എന്തായാലും പുള്ളി കഴിച്ചേ പറ്റും. ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ഫുഡാണ് നമ്മളുടെ ശരീരത്തിന് ഒരു ലീൻ മസിൽ മാസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനാവശ്യമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ഫൈബേഴ്സ് ഉണ്ടാവും, ഗുഡ് ഫാറ്റ്സ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് ഭാരം വയ്ക്കാനായാലും ഭാരം കുറയ്ക്കാനായാലും സാധിക്കത്തുള്ളൂ. അതിന്റെ പ്രൊപ്പോർഷൻ ഉണ്ട്, അതാണ് ആസ് എ ട്രെയിനർ നമ്മളുടെ വിജയം. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെതായ രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും. അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ നമ്മൾ എടുക്കേണ്ട പ്രവൃത്തി കൊടുത്താലും അവർ ഒരുപക്ഷെ തിരിച്ചതിനുള്ള റെസ്പോൺസ് തരണം എന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, ലൈക്ക് അവർക്ക് ജോലിയുണ്ട്. അപ്പം ആ ജോലിയിലും അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ്. പക്ഷേ അവരുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അവർ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ അംഗീകാരങ്ങൾ തിരിച്ച് നമുക്കും ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വർക്ക്ഔട്ടിലൂടെ ആയാലും ഡയറ്റിലൂടെ ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് തിരിച്ച് വരുന്നത് കുറയുന്നതനുസരിച്ച് ഈ ക്ലയൻസിന്റെ റിസൾട്ടും കുറയും. ചില ക്ലയൻസ് പറയുന്നത് കേൾക്കാതെ ഇരുന്നിട്ട് പോലും പിന്നെ നമ്മളടുത്ത് വന്ന് കുറ്റം പറയാറുണ്ട്. റിസൾട്ട് ആവാത്തത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഒരു 80% ഉണ്ടെന്നുള്ളത് കാര്യം അവരത് ചിന്തിക്കുന്നില്ല. പക്ഷേ അവരെന്താ പറയുക, അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യാനോ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനോ വെള്ളം കുടിക്കാനോ ഇതൊന്നും അവർക്ക് സമയമില്ല. പക്ഷേ ട്രെയിനറിന്റെ കയ്യിൽ നമ്മളൊരു പൈസ കൊടുത്തു, അയാളടുത്ത് വന്നു, അയാളത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലയന്റും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ചസിനെ കുറിച്ചും കൂടി പറഞ്ഞു. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടാലും തിരിച്ച് ക്ലയന്റ് അല്ലെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് ഇതാവാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അതല്ലാതെ വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ജോലി നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്?
0: നമുക്കുള്ള ക്വാളിറ്റി ടൈമാണ് ആക്ച്വലി നശിക്കുന്നത്. ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൻ്റെതായ ഒരു വേറൊരു ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കൂടുതലും ജിം, കോർപ്പറേറ്റ് ജിം എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജിം എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ലീവ് എടുക്കാം. പക്ഷെ എങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര അധികം എഫേർട്ട് ഇടണം. ആ ലീവ് എടുത്ത ആ ക്ലയൻസിനെ കവർ ചെയ്ത് കൊടുക്കാനായാലും ജിം റൂൾസ് അനുസരിച്ച്, അപ്പം അത് ഓരോ ജിമ്മിനും ഓരോ രീതിയിലായിരിക്കും. എങ്കിലും അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ക്ലയൻസ് എന്ത് പോയാലും നമ്മൾ പ്രൊഫഷണൽ ട്രെയിനറാണ്. അപ്പൊ ആ പുള്ളിക്ക് എന്തായാലും നമ്മൾ വഴി മാത്രമേ ട്രെയിനിങ് പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ശരീരസുഖം ഇല്ലാതെയോ വയ്യാതെയോ ആയി നമുക്ക് ആ ക്ലയന്റിന് ആ ഒരു വർക്ക്ഔട്ട് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാതായിപ്പോയി, അത് വളരെയധികം നമ്മളുടെ കരിയറിനെ അത് ബാധിക്കും. നമ്മളുടെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ആ ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഇതിൻ്റെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി നമുക്ക് ആ ഒരു പ്രൊവൈഡ് നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു രീതിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു ജിമ്മിൽ ജോലി ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ സർവീസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നേ ഇരിക്കണം. വർക്കൗട്ട് മെറ്റീരിയൽ ആയിട്ടായാലും ഓരോരുത്തരുടെ മാനസിക പരിഗണന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഫീൽഡിൽ വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ടൈം എടുക്കാവുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RS സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം.

0: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 03 05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 05.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ஆபரணம் சுவாமிக்கு, திரு அமரேற்றம் சுவாமிக்கு.
1: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആരംഭിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി

വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് രണ്ട് ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും.

0: അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായിട്ട് തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന്

0: സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്, കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം KCB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5 വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സീതാരാമം എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ, സിന്ദൂരി വിശാൽ എന്നിവർ ആലപിച്ചത്.

0: അനി ടീച്ചറെ, ശിവൻ സാറേ, ദാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത്

0: നടപ്പിലാക്കി കൊടുക്കുമ്പോൾ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറിയിൽ കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
1: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലെ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറേ.
0: ആഹാ,
1: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസ് ആണ്.
2: സയൻസോ? എന്ത് സയൻസ് ആണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ കുടിച്ചു കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയും ഒക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്ക്, എന്ത് സയൻസ്? എന്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയല്ല ഒന്നാകും.
1: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാ. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
1: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടി ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഉരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും. അത് വേസ്റ്റായി പോകും.
0: ആഹാ, അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിന്റെ ഉള്ളിൽ 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ? അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
1: ആ, അത് തന്നെയാണ് നാനി ടീച്ചറെ.
0: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
1: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിനെ പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജന്റിന്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
0: കോഡ് 3 എന്താ ടീച്ചറെ?
1: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
0: PVC അല്ലേ?
1: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേർത്ത പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറെ ഉണ്ടല്ലോ, തീർന്നില്ലേ?
1: ഇല്ല, ഇനി 2 കൂടിയുണ്ട്. കോഡ് 6, പോളിസ്റ്റൈറീൻ, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 തരത്തിലുള്ള അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
2: അല്ല ടീച്ചറെ, എന്റെ ഇപ്പോഴത്തെ സംശയം, ഈ കോഡ് 1 കോഡ് 4 ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്? എല്ലാം കൂടെ ഒരു ചൂളയിൽ ഇട്ടങ്ങ് ഉരുക്കിയെടുത്താ പോരെ, അതല്ലേ ലാഭം?
1: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. കോഡ് 1 ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് 4 ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
0: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോൾ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 250°C ആകുന്നത് വരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
1: ആ, അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ

0: തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
1: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറേ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക. അവരത് ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് ഏതെങ്കിലും ഫാക്ടറിയിലേക്ക് എത്തിയെന്നും കരുതുക. പിന്നെ എന്ത് സംഭവിക്കും ഇതിന്?
0: 5 ശാസ്ത്രീയമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിംഗിന് വിധേയമാകുന്നത്. ആദ്യത്തേത് മാനുവൽ ആൻഡ് മെക്കാനിക്കൽ സോർട്ടിംഗ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കൺവെയർ ബെൽറ്റിലിട്ട് കോഡുകളുടെയും നിറങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവനക്കാരും ഒപ്റ്റിക്കൽ സെൻസറുകളും ചേർന്ന് തരംതിരിക്കുന്നു. 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലായനി ഉപയോഗിച്ച് കഴുകിക്കളയും. 3 ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 4 സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു വലിയ ജലസംഭരണിയിലിട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിംഗ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂലുപോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
2: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ?
3: അതെ,
2: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്.
0: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂലുകൊണ്ടാണ് ടീച്ചറെ.
2: ആഹാ,
0: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
2: കൊള്ളാലോ
1: ടീച്ചറെ. നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ ഇതൊക്കെ ഉണ്ടല്ലോ, ഇനിയെന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നും മറ്റല്ലേ വിളിക്കുന്നേ, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
0: ആ, അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെ ഉണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോലിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിങ്ങിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്ക് അറിയാലോ.
2: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽട്ടിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിംഗ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നോക്കിയ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ.
2: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞ് തീർന്നോളുമല്ലോ.
0: അതൊരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല, വന്ധ്യത, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാവും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അതുമാത്രമല്ല, നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.

0: ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല, നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇത് കെമിക്കൽ പ്രോസസ്സിംഗ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
1: ആ, ശിവൻ സാറിന് കാര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.
2: വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണി രാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ആകാശവാണി സുഭാഷിതം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്.
1: യാതൊരു ഉത്സാഹവും ഇല്ലാതെ അറുമടിയന്മാരുമായി കഴിയുന്നവരെ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ ഗതി അടഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രത്യാശയുടെ നീരുറ്റി കുടിക്കുന്ന ഇത്തിൽക്കണ്ണികളാണ് നിഷേധാത്മക ചിന്തകൾ. ഈ മനോഭാവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാത്തിടത്തോളം കാലം ഇവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പരാജയം സംഭവിക്കുമോ എന്ന ഭയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഫലമായി മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ അവരെ നിഷ്ക്രിയരാകുന്നു. ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ ഒരളവ് വരെ നമുക്കെല്ലാം ഉണ്ടാവും. അത് ആവശ്യമാണ്, ആരോഗ്യകരവുമാണ്. പക്ഷേ ഉത്കണ്ഠ അമിതമായാൽ അത് അസ്വസ്ഥതയും ആകുലതയുമാകും നമ്മൾ സൃഷ്ടിക്കുന്നത്. ആകുലതകളെ അതിജീവിക്കാനും പരാജയഭീതിയും അമിതോത്കണ്ഠയും മറികടക്കാനും മനസ്സിന് നാം പരിശീലനം നൽകണം. ആദിയും ആകുലതയും നമ്മെ രോഗികളാക്കി മാറ്റുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആകുലതകളും അസ്വസ്ഥതകളും ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രശ്നരഹിതമായ ജീവിതം എന്നൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മാത്രമല്ല ജീവിതം പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. വിപരീത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടും യാഥാർത്ഥ്യബോധത്തോടും നേരിടാനും അവയെ അതിജീവിച്ച് മുന്നേറാനും നമുക്ക് കഴിയണം. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പരാജയങ്ങളിലും പരാജയപ്പെടാത്ത മനസ്സാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത്. പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായവ, പലരുടെയും ജീവിതത്തെ തകർത്തിക്കളയുന്നു. ആഘാതത്തിൽ നിന്ന് ചിലർ എഴുന്നേൽക്കാറേയില്ല. സ്വന്തം പരാജയത്തിലേക്കും തളർന്ന സ്വത്വത്തിലേക്കുമാണ് ഇവർ നോക്കുന്നത്. സ്വയം പരിതപിക്കുകയും ചുറ്റുപാടുകളെ പഴിക്കുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. തത്ഫലമായി അപകർഷബോധം, സംശയബുദ്ധി തുടങ്ങിയവയുടെ വിളനിലമായി ഇവർ മാറുന്നു. നിരുന്മേഷവാന്മാരും നിരാശരുമായിത്തീരുന്നു. നിരാശ ഒന്നിനും പ്രതിവിധിയല്ല. സ്വന്തം പരാജയത്തെക്കുറിച്ച് ഓർത്തോർത്ത് നിരാശയപ്പെട്ടു ജീവിതം പാഴാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണിത്. ആകെ

0: യാൽ ഇത് ഭീരുത്വമാണ്. ഭീരു പലവട്ടം മരിക്കുന്നു, ധീരനോ ഒരിക്കൽ മാത്രവും. കവാഷ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. ദ വേലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ കുറിച്ചത് എത്ര വലിയ സത്യമാണ്. സ്വന്തം പരാജയം അംഗീകരിക്കാനും അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുന്നേറാനും കഴിയണമെങ്കിൽ നമുക്ക് എളിമയുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം പരാജയം നാം അംഗീകരിക്കണം. ജ്ഞാനികൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം അന്വേഷിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് ജ്ഞാനികൾ കരയാറില്ല. അവയ്ക്കുള്ള പരിഹാരത്തെപ്പറ്റി അവർ ശരിയായി ആലോചിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ആവശ്യം യാഥാർത്ഥ്യബോധവും മനഃശക്തിയുമാണ്. ആത്മബലവും ഉറച്ച ഇച്ഛാശക്തിയും പ്രത്യാശയുമാണ് വേണ്ടത്. യഥാർത്ഥ പൗരുഷം ആത്മശക്തിയിലാണ്. സ്ഥിരപ്രജ്ഞത, ത്യാഗം, വിശ്വാസം, വിനയം എന്നിവ കൂടാതെ അത് സാധ്യമാവില്ല എന്ന് ഗാന്ധിജി പറയുന്നു. നശ്വരമായവയിൽ പരമമായ ആശ അർപ്പിച്ചാൽ നാം നിരാശരാകും. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. നമുക്ക് നാമേ പണിപൊതു നാഗം, നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ഓർ എ ഹെൽ ഓഫ് ഹെവൻ. മനസ്സ് അതിൻ്റേതായ ഒരു ലോകമാണ്. നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും അതിന് കഴിയും എന്നും മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിഖ്യാത കാവ്യത്തിൽ പാടുന്നത് എത്ര അർത്ഥവത്താണ്. നമ്മെ പ്രത്യാശാഭരിതരും ഉത്സാഹികളുമാക്കുന്ന ചിന്തകളെ മനസ്സിൽ നടാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദവും സുഖകരവുമാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശിശിരമെത്തിയാൽ പിന്നെ വസന്തകാലം അകലെയാണോ? ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളിൽ വേനലും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും ഒക്കെ ഉണ്ടാവും. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ മുന്നോടിയായി കൊടും മഞ്ഞുകാലക്കെടുതിയെ കാണാൻ കഴിവുള്ള മനസ്സാണ് നമുക്ക് ആവശ്യം. ചുറ്റുപാടും വ്യാപിച്ചു നിൽക്കുന്ന കൂരിരുട്ടിനപ്പുറം വിരിയാൻ പോകുന്ന പ്രഭാതത്തിൻ്റെ തങ്കരശ്മികൾ കാണാൻ മനസ്സിൻ്റെ കണ്ണുകൾക്ക് കഴിയട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Reshma Tiwari. Prime Minister Narendra Modi has emphasized that the dream to build a Viksit Bharat should become a Jan Andolan and the country's youth should form the foundation of this vision. He said the welfare of citizens must remain at the heart of all reforms. The Prime Minister made the remarks while chairing a high-level meeting with secretaries to review the progress of rural development, agriculture, social welfare and allied sectors towards Viksit Bharat goals in New Delhi. The meeting was attended by the Cabinet Secretary, secretaries of key ministries as well as senior officials from the Prime Minister's office. The Prime Minister underscored the importance of tackling the serious issue of drug abuse among youth. He also stressed the importance of promoting technology and fostering innovation through startups in the sports sector. The government today reiterated its readiness for meaningful discussion on NEET paper leak issue in the parliament. Speaking in the Lok Sabha, Parliamentary Affairs Minister Kiran Rijiju said the government was prepared for a meaningful debate on the issue involving all sides under established parliamentary rules, keeping in mind the future of the country's youth. Mr. Rijiju's remarks came as both houses of parliament witnessed repeated disruptions by the opposition for the third consecutive day today over various issues, including the NEET paper leak case and student protests. Later, the Lok Sabha and Rajya Sabha were adjourned for the day. The opposition demanded resignation of the Union Education Minister before discussion. Speaking in the Rajya Sabha, the Parliamentary Affairs Minister accused the Congress of avoiding a debate by imposing fresh conditions despite the government's willingness to discuss the issue. Defence Minister Rajnath Singh has expressed concern over the ongoing protests in Delhi, saying the centre is deeply sensitive to the sentiments and concerns of the youth and is ready to listen and address every concern raised by students. Mr. Singh was talking to media in New Delhi. The minister alleged that